ഒരു ക്ലാസ് മുറിയിൽ കണക്കിൽ എന്നും പരാജയപ്പെട്ടിരുന്ന വിദ്യാർത്ഥി നിരാശയോടെ അധ്യാപകനോട് പറഞ്ഞു, സാർ, ഞാൻ എത്ര ശ്രമിച്ചാലും കണക്കെനിക്ക് വഴങ്ങുന്നില്ല, ഞാനൊരു പരാജയമാണ്. അത് കേട്ട അധ്യാപകൻ മേശപ്പുറത്തിരുന്ന വലിപ്പമുള്ള ഒരു കറുത്ത കടലാസ് എടുത്ത് അതിൽ ചെറിയൊരു വെളുത്ത പുള്ളിയിട്ടു. ശേഷം കുട്ടിയോട് അവിടെ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. ഒരു കറുത്ത കടലാസ്. കുട്ടി ഉത്തരം നൽകി. പുഞ്ചിരിയോടെ അധ്യാപകൻ പറഞ്ഞു, ശരിയാണ്, വലിയൊരു കറുത്ത കടലാസിലെ ചെറിയ വെളുത്ത പുള്ളി നിന്റെ കണ്ണിൽ പെട്ടില്ല, അതുപോലെയാണ് നിന്റെ ജീവിതവും. കുറച്ച് പരാജയങ്ങളാകുന്ന വലിയ കറുത്ത പ്രതലത്തിൽ കേന്ദ്രീകരിക്കാതെ നിന്റെ ഉള്ളിലെ കഴിവാകുന്ന ആ ചെറിയ വെളുത്ത വെളിച്ചത്തെ കണ്ടെത്തുക, അത് നിന്നെ മുന്നോട്ട് നയിക്കും. ആ വാക്കുകളിൽ സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥി പിന്നീട് ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ച് വിജയം കൈവരിച്ചു. നമ്മളിലെ കുറവുകളെയും പരാജയങ്ങളെയും മാത്രം നോക്കാതെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 15 കൊല്ലവർഷം 1202 കന്നി 29 വ്യാഴാഴ്ച. ഇന്ന് ലോക വിദ്യാർത്ഥി ദിനം. അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്ന ഓരോ യുവ മനസ്സിലും ഊർജം പകർന്ന് ഇന്ത്യയുടെ പ്രിയപ്പെട്ട മിസൈൽ മാനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് നാം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്. വായനയെ സ്നേഹിക്കുകയും വലിയ സ്വപ്നങ്ങൾ കാണാൻ യുവതലമുറയെ ആവശ്യം കൊള്ളിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അസാധ്യമായതൊന്നുമില്ലെന്ന് വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പുതിയ അറിവുകൾ തേടാനും സമൂഹത്തിന് വെളിച്ചമേകുന്ന ഒരു നല്ല നാളെയെ വാർത്തെടുക്കാനും ഓരോ വിദ്യാർത്ഥികൾക്കും ഈ ദിനം വലിയൊരു പ്രചോദനമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90,
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: જોજો.
1: હે હેલો, વેરી ગુડ ગુડ મોર્નિંગ એન્ડ વેલકમ ટુ મોર્નિંગ મોજો વિથ મી આરજે સુલ્તાના. સ્ટુડિયો ક્ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് കിടിലും കിടിലും പാട്ടുകളുമായിട്ട് ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. പുറത്തൊക്കെ ജസ്റ്റ് ഒക്കെ വാക്കിനൊക്കെ പോകാനൊക്കെ എല്ലാവർക്കും തോന്നിക്കാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലേ. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. സോ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ചെറുപ്പകാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടും പങ്കുവയ്ക്കാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ലൈഫിലെ ഒരുപാട് ഒരുപാട് ബെസ്റ്റ് മൊമെൻറ്റ്സ് നടന്നിട്ടുള്ള ഒരു കാലമാണ് നമ്മുടെ ഒരു പഠനകാലം അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോടും ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എല്ലാവരും നല്ല ഉഷാറായിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് മോജോയിലെ അപ്ഡേറ്റ്സ് ഒക്കെ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയുവാനുണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗിൽ, മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ വിദ്യാർത്ഥികൾ. അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
8: ഹലോ, എന്റെ പേര് കൃഷ്ണവേണി. ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് IHRD കൊട്ടാരക്കരയിലെ 3rd year PSC സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ സ്റ്റഡീസിന്റെ കൂടെ തന്നെ എനിക്കൊരു സ്വന്തമായിട്ട് ഒരു ക്രാഫ്റ്റ് പേജും ഉണ്ട്. ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് തുടങ്ങി എന്താന്ന് വെച്ചാൽ, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ പേരന്റ്സിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനോടുകൂടി തന്നെയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ചുറ്റുപാടിൽ ഞാൻ പലപ്പോഴും കുറെ സ്റ്റുഡൻസിനെ കാണാറുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ചെലവിന് വേണ്ടിയിട്ടും അവർക്ക് പേരൻസിനോട് പൈസ ചോദിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ പേരൻസിന് അതൊരു ബർണറാവും എന്നുള്ളൊരു ഫീലിംഗ് കാരണം. അതൊക്കെ വെച്ച് നോക്കുമ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്റെ ക്രാഫ്റ്റ് ബിസിനസ് അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. മാത്രമല്ല എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടമുള്ള കോഴ്സിനോ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഡാൻസ് ക്ലാസ്സിലും പോകുന്നുണ്ട്. അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് എന്റെ പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല ഇത്ര നാളായിട്ട്. ഓരോ കുട്ടികളും അവരവരുടെ കഴിവ് തന്നെ തിരിച്ചറിഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു എന്റർപ്രണർഷിപ്പ് സ്വന്തമായിട്ട് തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുണ്ട്.
7: Inspire other students with your own stories. October 15, World Students Day.

0: Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock lippol samayam krithiyam. 7 mani kazhinju 14 minute aayirikkayanu. Actually, innathe divasathinte prathyekatha namukkellavarkkum ariyam. Yes, innu October 15th World Students Day aanalle. Sherikkum parnal nammude indiyude priyappetta mun rashtrapathiyum missile manum ellam aayittulla vidyarthikalude vazhikattiyaakunna Dr. APJ Abdul Kalam sarinte janmadhinam koodiyanu. അദ്ദേഹത്തിന്റെ ഒരു വരികളുണ്ട്. സ്വപ്നം കാണുക ആ സ്വപ്നങ്ങൾ ചിന്തകളായും ചിന്തകൾ പ്രവൃത്തികളായിട്ടും മാറട്ടെ എന്ന്. പുസ്തകങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും മാത്രമല്ല ജീവിതത്തിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നവരാണ് യഥാർത്ഥ വിദ്യാർത്ഥികൾ. അറിവ് നേടാനും പുതിയത് കണ്ടെത്താനും ആഗ്രഹിക്കുന്ന എല്ലാവരിലും ഒരു വിദ്യാർത്ഥിയുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നല്ല വിദ്യാർത്ഥിയെ എപ്പോഴും ജീവനോടെ നിലനിർത്തുക. അങ്ങനെ എല്ലാവർക്കും ഉള്ളിലെ ആ ഒരു വിദ്യാർത്ഥിയെ ജീവനോട് നിലനിർത്താനും മുന്നോട്ട് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ. ആൻഡ് ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിജയവാഡയിൽ നാഷണൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീ ദുർഗാ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത്. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയുമായിരിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കരിമ്പ് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. നീതി ആയോഗിന്റെ മുൻ അംഗം രമേശ് ചന്ദ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകും. കരിമ്പ് കർഷകരുടെ പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ ഏകദേശം 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. വ്യോമാക്രമണം ഉണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
1: Yesterday also there was attack on Aramco headquarters. We condemn all such attacks on civilian infrastructure in Saudi Arabia, and we feel that such attacks need to cease immediately. They are totally unacceptable. We stand in solidarity with the people and government of Saudi Arabia in defense of their sovereignty, and we hope there is return to peace and normalcy in the region soon.
0: കാർഷിക മേഖലയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്നതിനായി കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് ആഘോഷിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വികസിത കാർഷിക മേഖലയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
2: हरियाणा में तमिलनाडु चलता रहे और तमिलनाडु में हरियाणा चलता रहे, देश की एकता को जोड़ने का, देश के अन्य राज्यों को पहचानने का, अन्य भाषाओं को जानने का एक सहज उपक्रम बनेगा.
0: ഇന്ത്യയിലെയും കാനഡയിലെയും ജനങ്ങൾക്ക് പ്രകടമായ നേട്ടങ്ങൾ ലഭ്യമാക്കുന്നതിനായി കാനഡയുമായി ക്രിയാത്മകവും തന്ത്രപ്രധാനമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. വ്യാപാരം, സാങ്കേതികവിദ്യ, സുരക്ഷ, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. കിഫ്ബി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്തുവയ്ക്കും. സരൾ കേരളം ബില്ലിന്റെ അവതരണവും ഇന്ന് നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം, UPI ഇടപാടുകൾക്കുള്ള കമ്മീഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ച, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവരുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയവയും ഇന്നത്തെ കാര്യപരിപാടികളിൽ ഉൾപ്പെടുന്നു. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിനാണ് വെസ്റ്റിൻഡീസ് പരാജയപ്പെടുത്തിയത്. വിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-2 സമനിലയിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. ഇന്ന് ലോക വൈറ്റ് കെയിൻ ദിനം. കാഴ്ച പരിമിതിയുള്ളവരുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും സഹായിക്കുന്ന വെളുത്ത വടി അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ്. കാഴ്ച പരിമിതിയുള്ളവരുടെ അവകാശങ്ങളെയും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരം, മലപ്പുറം അടക്കം വിവിധ ജില്ലകളിൽ വൈറ്റ് കെയിൻ റാലി സംഘടിപ്പിക്കും.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൾ കലാമിനുള്ളത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന്റെ സംസ്കാരം ഇന്ന് നടക്കും. വയനാട് കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. അന്യം നിന്ന് പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജർമ്മനിയിൽ തീപിടുത്തത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ്. ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ ബഹുമൂല്യ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
8: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
10: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
10: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
12: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
13: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
14: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റി എഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കി കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ വിദ്യാർത്ഥികൾ. അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
15: ഹലോ, നമസ്കാരം. എൻ്റെ പേര് ക്രിസൻ, ഞാൻ MCA പഠിതാവാണ്. ഇന്ന് ലോകം വിദ്യാർത്ഥി ദിനമായി ആചരിക്കുമ്പോൾ വിദ്യാർത്ഥിയായിരിക്കെ ഒത്തിരി അഭിമാനത്തോടെയും ഒരുപാട് ഓർമ്മകളുടെ സന്തോഷത്തോടെയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിക്കുന്നത് കറ്റാണം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു. +1 +2 കാലഘട്ടത്തിൽ ഞാൻ ഒരു സമയം വരെയും ഫസ്റ്റ് പീരീഡ് ഞാൻ കണ്ടിട്ടില്ല. ആ സ്കൂളിൽ ഏറ്റവും അവസാനം എത്തുന്ന ഏക വ്യക്തി ഞാനായിരുന്നു. പക്ഷെ പതിയെ പതിയെ എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയെന്ന് തോന്നുന്നു. മറ്റു ക്ലാസ്സിലെ പിള്ളേരും പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ് മിസ്സാക്കുമായിരുന്നു. ഞങ്ങളെല്ലാം പിന്നെ ഒന്നിച്ച് പതുക്കെ നടന്ന് സ്റ്റോപ്പ് ചെയ്ത് നടന്ന് പതുക്കെ അങ്ങ് ചെല്ലുമ്പോൾ ഫസ്റ്റ് പീരീഡ് പകുതിയാവും. പിന്നെ അത് കേട്ടത്തില്ല, ആ ക്ലാസിന്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഒരു ദിവസം പ്രിൻസിപ്പൾ വിടുകൂടി ആറഞ്ചം കുറഞ്ഞ ഞങ്ങളെ എല്ലാം നിർത്തിപ്പൊരിച്ചു, നിർത്തി നല്ല ക്ലീൻ അടിയും തന്നു. പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും നന്നായി. 9 മണിക്ക് ക്ലാസ്സിന്, 8:55 ഞങ്ങളെ സ്കൂളിലെത്തു വരുന്നു. അതുപോലെയുള്ള ഒത്തിരി ഓർമ്മകളാണ്, പ്രത്യേകിച്ച് +1 +2 പത്താം ക്ലാസ് ഒക്കെ. കുറച്ച് 10ാം ക്ലാസ് ഒന്നും ഞാൻ പോകാൻ പറ്റിയിട്ടില്ല, കൊറോണ ബാച്ച് ആയിരുന്നു. എന്തോ ചെയ്യാൻ, കുറെ ഓൺലൈൻ ക്ലാസ് മാത്രം. കുറച്ച് ഓർമ്മകൾ അവിടെ നഷ്ടപ്പെട്ടു പോയി, എങ്കിലും അത് സെറ്റ് ആക്കാൻ +1 +2 കൊണ്ട് പറ്റി. ഒരുപാട് എന്റെ, പ്രത്യേകിച്ച് എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരെല്ലാം ഞാൻ ഒരുപാട് സന്തോഷത്തോടാണ് ഓർക്കുന്നത്. നിമിഷം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
14: യു ക്യാൻ ഓൾസോ ഷെയർ യുവർ ഓൺ സ്റ്റോറീസ് വിത്ത് അസ്. October 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ.
16: By the way, നമ്മളെന്താ പറഞ്ഞു എന്ത്?
17: Buy 2 get 1 free ഉണ്ടെന്ന്. Jolly Silksila. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ Buy 2 get 1 ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ Buy 1 get 1 ഓഫറിൽ. Don't miss out.
18: Jolly Silks, the destination of silks. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
19: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
20: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock libol samayam krithiyam 7 mani kazhinju 45 minute aayirikkana. Yes, nammude Kottayakkara Nagarasabhayude nethrithvathil October 21 budhanazhcha raavile 7:30 Kottayakkara Government Higher Secondary School auditoriyathil vechittu ee varshathe Vijayadashami vidyaram chadangu nadakkukayanu Kollam Jilla Collector Annie Jula Thomas. IAS adupole thanne Sri Narayana Guru Open University സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതി രാജ് വി പി, എഴുത്തുകാരിയും മുൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറുമായിട്ടുള്ള പ്രൊഫസർ എ ജി ഒലീന എന്നിവരുടെ മുഖ്യ സാന്നിധ്യത്തിലാണ് കുരുന്നുകൾ അക്ഷരമധുരം നൽകുന്നത്. ആൻഡ് ആദ്യക്ഷരം കുറിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക പഠന കിറ്റും സമ്മാനമായിട്ട് കാത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാണ്: 9444100612 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9947654 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്പർ ഒന്നുകൂടി പറയുകയാണ്: 9744100612 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9947654 എന്നീ നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

Mojo. Yes, we are back on Morning Mojo with me, RJ Sultana. Studio Global. സമയം കൃത്യം 8 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. യെസ്, ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. ആദ്യം തന്നെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗങ്ങളിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു മികച്ച അവസരം എത്തിയിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം കിറ്റ്സിൽ PG ഡിപ്ലോമ ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സിൽ നിലവിലുള്ള ഏതാനും ഒഴിവുകളിലേക്ക് ഇപ്പോൾ പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ബിരുദമാണ് ഇതിനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത. മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സ്ഥാപനം ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്കായിട്ട് വെറും 23-ാം തീയതി രാവിലെ 8:30 നേരിട്ട് അഭിമുഖം നടത്തുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് www.kidsedu.org എന്ന വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 0771-232-9468 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.kidsedu.org എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ 0471-232-9468 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതും പ്രത്യേകിച്ച് ടൂറിസം ഫീൽഡിൽ താല്പര്യമുള്ളവർ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർ കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappalli
5: Sheenavum vilarchiyum verum talarchiyalla ningalde shariram endo parayan shramikkunnathanu
6: Rakthasambandhamaya rogangalkku ini vidagdha chikitsa Assisia Medical College Hospitalil Clinical Hematologistum Hemato-Oncologistumaya Dr. Preethi Soosinte sevanam ella chovva velli divasangalilum ravile 8:30 mudal vaikittu 3:30 vare labhyamanu
7: Assisia Medical College Meenu

വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ. കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ. വിദ്യാർത്ഥികൾ അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.

0: ഹായ്, എൻ്റെ പേര് അമൽരാജ്. തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥിയാണ്. എനിക്ക് മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം പാടും, പ്രോഗ്രാമുകളൊക്കെ ചെയ്യും. ഇപ്പോൾ ബി എഡ് കോഴ്സാണ് ചെയ്യുന്നത്. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ പലപ്പോഴും കോഴ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്ക് പാട്ടങ്ങനെ മുമ്പുള്ളതുപോലെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ കോഴ്സിൻ്റെ ഇടയിൽ, പഠിത്തത്തിൻ്റെ ഇടയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രോഗ്രാമുകളും അതേപോലെ റെക്കോർഡിങ്ങുകളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് ഈ പറയുന്ന സിംഗിങ്, അതേപോലെ വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള സാധ്യതകളിലൂടെ ചെയ്ത് നമുക്ക് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു വരുമാനം കണ്ടെത്താനും ഇതിലൂടെ കഴിയുന്നുണ്ട്.
1: You can also share your own stories with us. October 15, World Students Day.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
4: അതിനല്ലേ റാഫ അരോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
5: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: Yes, we are back on Morning Mojo with me, RG Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ 10ാം തരം തുല്യതാ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവർക്കായിട്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ വർഷത്തെ 10ാം തരം തുല്യതാ പരീക്ഷകൾ നവംബർ 28 മുതൽ ഡിസംബർ 13 വരെയാണ് നടക്കുന്നത്. പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് പിഴയില്ലാതെ നവംബർ 23 വരെയും പിഴയോടുകൂടി നവംബർ 27 വരെയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഫീസ് അടയ്ക്കാവുന്നതാണ്. പകൽ 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഫീസ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായി കൺഫർമേഷൻ നൽകിയ ശേഷം ലഭിക്കുന്ന അപേക്ഷയുടെ പ്രിന്റൌട്ടും മറ്റ് രേഖകളും ഫീസിനൊപ്പം പരീക്ഷാ കേന്ദ്രത്തിൽ നൽകാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് skulnc.kerala.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, skulnc.kerala.gov.in എന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എക്സാമൊക്കെ എഴുതാൻ കാത്തിരിക്കുന്നവർ വേഗം ഈ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രേ FM 90 പ്രത്യേകിച്ച് മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0974 219 1909 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490 90 9526490. 6 6 4 9 0 9 0.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Frozen foodukal thedi alayendathilla antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foodsil ninnum therinjedukkam GMC Frozen Foods Nirmala Hospital Building Kunnakara Adur Road Kottarakara
5: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ.
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Morning Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock le pol samayam krithyam 8 mani kazhinju 33 minute aayirikkana. Appol ee oru time nammada Morning Mojo il wishing segment aanu. So ningalude priyappettavarkkayi wishesum karyangalum arikkanundengil vilikkam to the number 0474 291 9090 0474 291 9090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522649090 9562699090. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുശ്രീയാണ്. അനുശ്രീ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ആശ്രീ എഫ് എം എല്ലാവർക്കും പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ബൈ അനുശ്രീ എന്ന് പറഞ്ഞിട്ടാണ് അനുശ്രീ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനുശ്രീക്കും അനുശ്രീയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ കൂടി വിഷ് ചെയ്യാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കൂട്ടിലെപ്പോഴും പക്ഷികൾ സുരക്ഷിതരാണ്, പക്ഷെ പറന്നുയരാൻ ചെറുക്കുകൾക്ക് കരുത്തുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പറക്കണം, കൂട് മറക്കാതെ പറക്കണം, കാഴ്ചകൾ കാണണം, ആസ്വദിക്കണം. കരുത്തുള്ള ചെറുക്കുകൾ ഉള്ളപ്പോൾ നാം സുരക്ഷിതരാണ്, ശക്തരാണ്. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. ചേട്ടൻ എന്തായാലും പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള വരികളാണല്ലേ. നമ്മുടെ കൂട്ടിലെപ്പോഴും പക്ഷികൾ ഉള്ളപ്പോൾ ആ പക്ഷികളെല്ലാം തന്നെ സുരക്ഷിതരാണ്. അതായത് നമ്മളൊരു കംഫേർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ എപ്പോഴും സേഫാണ് അല്ലേ. എന്നാൽ ആ കംഫേർട്ട് സോൺ വിട്ട് എന്ന് പുറത്ത് വരുന്നോ അന്നാണ് നമ്മൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തരായിട്ടുള്ള മനുഷ്യരാവുന്നത്. എന്നാൽ നമ്മൾ വന്ന ഇടം മറക്കാനും പാടില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു ഡേ കൂടി വിഷയമാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീലേഖ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് എൻ്റെ ചേച്ചി ഗായത്രിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചി മസ്കറ്റിലാണ്. ചേച്ചിക്ക് ഒരു വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീലേഖ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീലേഖ ചേച്ചിയുടെ ചേച്ചി ആയിട്ടുള്ള ഗായത്രി ചേച്ചിക്ക് എൻ്റെയും മാസ്റ്റർ എഫ് എം 90 അതുപോലെ തന്നെ ശ്രീലേഖ ചേച്ചിയുടെയും പേരിൽ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ചേച്ചിക്ക് ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള ശ്രീലേഖ ചേച്ചിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ കൂടി വിഷ് ചെയ്യാൻ കേട്ടോ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് മികച്ച പരിചരണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് കെയർ യൂണിറ്റും പ്രഗത്ഭരായ ഡോക്ടർമാരുമായി അസീസിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ഇനി നിങ്ങളുടെ സേവനത്തിനുണ്ട്. അപ്പോ ഹൃദയാരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വീട് റിനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: മോർണിംഗ് മോജോ.
8: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock le pol samayam krithyam 8 mani kazhinju 45 minute aayirikkana. Appol ee oru time il nammalumayi join cheyan idha ivide oru listener ingane wait cheyidirikkana. Namukku aaranu nokkam. Hello.
9: Hello.
8: Hello, good morning. Aara samsaarikkune?
9: Nattikavala kunjavilla.
8: Kunjavilla cheta, endokke undu vishesham?
9: Nalla visheshangale ullu.
8: Nalla visheshave ullu. പക്ഷെ നല്ല വിശേഷം പറയുമ്പോഴും ഭയങ്കര ശബ്ദമൊക്കെ, ഭയങ്കര ഒരു എന്തോ ഒരു വിഷമം ആ ഒരു ശബ്ദത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്.
9: പിന്നെ എനിക്ക് നല്ല ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. പിന്നെ വിദ്യ അഭ്യസിക്കേണ്ട എല്ലാവർക്കും ഒരു ശുഭദിനം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
8: ഓക്കെ, അപ്പൊ അതെന്തായാലും പറയാട്ടോ. പിന്നെ കുഞ്ഞുപിള്ള ചേട്ടോ, കുഞ്ഞുമ്പിള്ള ചേട്ടന്റെ പഠന കാലഘട്ടത്തിൽ, ഇന്ന് എന്തായാലും ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്, അപ്പോൾ ആ ഒരു കുട്ടിക്കാലഘട്ടത്തിൽ മനസ്സിൽ ഓർക്കുമ്പോൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ആ ഒരു നല്ലൊരു നിമിഷം എന്താണ് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്?
9: എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഞാൻ എനിക്കിപ്പോ 82 വയസ്സുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ 3rd class പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ 3 പേരെ ഞങ്ങൾ കളിച്ചോണ്ടിരുന്നപ്പോ ഒരു കൊച്ചിന്റെ പെൻസില് കറേ വേണം, അതില് അത് 3 പേരും കൂടുകൂടി ആ പെൻസിൽ എന്റെ കൈ എടുത്ത് തന്നിട്ട് പറഞ്ഞിട്ട് ഇവിടെ വെച്ചോന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് കൊച്ചിന്റെ പെൻസിൽ കണ്ടിട്ട് സാറിനോട് പറഞ്ഞു, സാറിനോട് പറഞ്ഞപ്പോഴേ പിന്നെ സാറ് വന്ന് എന്നിട്ട് സാറിനോട് എന്റെ പേര് പെൻസിൽ എടുത്ത് തന്നവർ 3 പേരുന്നോ പറഞ്ഞ് ഇല്ലാതെ കയ്യിലുണ്ട് പെൻസിൽ, ഇല്ലാതെ തിരിച്ചോണ്ടെന്നും പറഞ്ഞു. സാറ് വന്ന് ഞാൻ ആ പെൻസില് എടുത്തു കേട്ടോ, എന്നെ 3 അടിയും തന്നു.
8: അയ്യോ, എന്നിട്ട്
9: ഇത് കേട്ടോ കേക്ക്. എന്നിട്ട് സാറിനെ അടിച്ചിട്ട് പറഞ്ഞു, പിന്നെ കുഞ്ഞുപിള്ളേ നോക്കാ, ഞാൻ ഈ അടുത്തെങ്കിലും അവര് 3 പേരും കൂടെ വന്ന് എന്നോട് പറഞ്ഞു പെൻസിൽ ഇന്നത് തിരിപ്പോട്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടല്ലേ പെൻസില്, അങ്ങനെ ആ പെൻസിൽ നട്ടു അവരെന്നെ കവനാക്കി കേട്ടോ.
8: അയ്യോടാ.
9: അപ്പൊ സാറ് പറഞ്ഞു അവര് അവരതിനകത്ത് ഉത്തരവാദികളെന്ന് സാറിന് മനസ്സിലായി. എനിക്കതൊരു വലിയ പ്രയാസമായിപ്പോയി. പിന്നെ എനിക്ക് പിന്നെ ഒരുപാട് കൂട്ടുകാര് ഇപ്പോഴും ഉണ്ട്, കുറെ പേരൊക്കെ മരിച്ചു പോയി, കുറെ പേര് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും സൗഹൃദം പങ്കുവെക്കാറുണ്ട്. എനിക്കത് പറയുമ്പോൾ വിഷമമുണ്ട് എനിക്ക്, കാരണം ഞാൻ ചെയ്യാത്ത കുട്ടികളാണ് എനിക്ക് ചിന്ത
8: കിട്ടിയത്.
9: അവർക്ക് ദൈവം തമ്മിലാണ് പോയി പൊടിക്കുകയും ചെയ്തു 3 പേർക്കും.
8: അത് പറഞ്ഞപ്പോ ആ ഒരു സന്തോഷം നോക്ക്. അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും അതാണ്. എന്താണ് അതാണ് അപ്പൊ കുട്ടിക്കാലത്തെ കുഞ്ഞുപിള്ള ചേട്ടന്റെ ഒരു വിഷമകരമായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ഓർമ്മ അല്ലേ?
9: പിന്നെ നല്ല നല്ല നല്ല കാര്യങ്ങൾ എല്ലാരുമായിട്ട് പങ്കുവച്ചതുകൊണ്ട്.
8: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് പണ്ടേ മുതലേ പറഞ്ഞ കുറെ ആളുകൾ പറയാറുണ്ട്, കുഞ്ഞിലെ നമ്മുടെ മനസ്സിനെ എന്തെങ്കിലും വിഷമകരമായിട്ട് ബാധിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ മനസ്സിൽ അതൊരു മുറിവായിട്ട്
9: കാണും. ഞാനത് മരിച്ചു കിടന്നാലും അല്ല സാർ അറിഞ്ഞിട്ടില്ല പെൻസിൽ എന്റെ മടിയിൽ ഇരിക്കുന്നത് സാർ അറിഞ്ഞില്ല. സാർ വന്നാണ് മടിയിൽ പെൻസിൽ എടുക്കണ്ടേ.
8: ഓക്കെ അപ്പൊ എന്തായാലും
9: പിന്നെ
8: പറഞ്ഞോ ജെഫിൻ ചേട്ടൻ വന്നു ചിരിയുണ്ടോ? ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഉറപ്പായിട്ടോ ഉറപ്പായിട്ടോ. ഓക്കെ
9: ഓക്കെ പള്ളികൊള്ളും പമ്പാവാസനെ കാത്തരും ആനന്ദമല്ലേ വാസന്തമല്ലേ എന്നിൽ വരില്ലേ ദേവ മനസ്സിന്റെ മണിക്കൂടുന്ന കാനലേരിയുന്നു ദേവ പമ്പാ നാദിക്കക്കരെ പമ്പാ നാദിക്കക്കരെ
8: കാനലത്തിൽ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇടയിൽ നമ്മളായിട്ട് മൊമെന്റ്സ് ഷെയർ ചെയ്തേനോ കേട്ടോ. ഓക്കെ അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ നല്ലൊരു ഒരു വിഷമകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ് നമ്മളോട് പങ്കുവെച്ചത് അല്ലേ. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ജുബിൻ സാറിന് മാസ്റ്റർ എഫ് എം 90 എല്ലാവർക്കും ഒരു ശുഭദിനം കൂടി കുഞ്ഞുപിള്ള ചേട്ടൻ നേർന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ദാഹിക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി കൂടും, അതുപോലെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വ്യക്തിയുടെ സ്നേഹവും പ്രാധാന്യവും അറിയുന്നത്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് സന്തോഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, കാരണം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ എത്ര ജെനുവിൻ ആണ്, നമുക്ക് റിയൽ ആയിട്ടുള്ള എത്രയെത്ര സുഹൃത്തുക്കളുണ്ട് എന്ന് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസൊക്കെ പറയാനായി വിളിക്കാം ടു ദ നമ്പർ 0491904274919190. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909026690. So keep on listening to Astrea FM 90, Nadinoppum, Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RG Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആയിരുന്നു. സോ നമ്മുടെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വിഷസ് ഒക്കെ പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് പറയാനുള്ളത്?
2: വിശ്വസ് അനുപ്രയോഗിക്കും, അനുവദിക്കും, പിന്നെ കാണിക്കും.
1: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പറയാട്ടോ.
2: അല്ലേ,
1: ആ
2: എന്താണ്
1: കേട്ടോണ്ടിരിക്കുന്നത്? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും വിശ്വസ് പറയാട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് റാംജി ചേട്ടനാണ്. ചേട്ടൻ ചേട്ടന്റെ ചെറുമക്കളായിട്ടുള്ള അനുപ്രിയയ്ക്കും അനുജയ്ക്കും അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന വിഷ് ചെയ്താണ് ചേട്ടൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റാംജി ചേട്ടനും ചേട്ടന്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും അതുപോലെ തന്നെ അനുജ ചേച്ചിക്കും എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷ് ചെയ്യാൻ കേട്ടോ. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരിപ്രിയയാണ്. ഹരിപ്രിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ, ഞാൻ ഹരിപ്രിയ. ഇന്ന് എൻ്റെ ബോയ്ഫ്രണ്ട് ജുവലിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ജുവലിന് നല്ലൊരു ബർത്ത്ഡേ വിഷസ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടാണ് ഹരിപ്രിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹരിപ്രിയയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ജുവലിന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ജുവലിന് മുന്നോട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ, ഞാൻ ജിജി പൂയപ്പള്ളിയിൽ നിന്നും. 17 എൻ്റെ ചേട്ടൻ്റെ പിറന്നാളാണ്. ചേട്ടൻ സ്വപ്നം കണ്ടപോലെ പൂത്തെളിഞ്ഞ് വസന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും തളർച്ചയിൽ മനസ്സ് തളർന്നു പോകുമ്പോൾ എന്നെ തണലായി ചേർത്ത് നിർത്തുന്നതിന് ഒരുപാട് നന്ദി. എൻ്റെയും നമ്മുടെ മക്കളുടെയും പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ചേട്ട എന്ന് പറഞ്ഞിട്ടാണ് ജിജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജിജി ചേച്ചിയുടെ ചേട്ടൻ എന്തായാലും ആസ്ട്രിയ എഫ് എം 90 എൻ്റെയും ജിജി ചേച്ചിയുടെയും ചേച്ചിയുടെ മക്കളുടെയും പേരിൽ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ചേട്ടൻ ഇങ്ങനെ മുന്നോട്ട് ഹാപ്പി ആയിട്ടും സ്നേഹത്തോടു കൂടി പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ മനോഹര നിമിഷങ്ങളും എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്നറിയാൻ അവയൊക്കെ നമുക്ക് ഓർമ്മകളായി മാറണം. ശുഭദിനം എന്ന് പറഞ്ഞാണ് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ എത്രത്തോളം എന്തൊക്കെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് ഒരേതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഇല്ലാണ്ടാവണമെങ്കിലേ നമുക്കത് റിയലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു നിമിഷം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ റിയൽ ജെംസിനെയൊക്കെ തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള രമ്യ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം വിഷയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആസ്ട്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? അറിവിൻ്റെ നീലാകാശത്ത് പാറിപ്പറക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മിസൈൽ മാൻ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയിൽ നേരുന്നു ലോക വിദ്യാർത്ഥി ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള തങ്കമണി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയായ ഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
5: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
6: Tudikkunna Hrudayathinu Ini Venum Karudalinte Krithyamaya Thalam 24x7 Primary Angioplasty Cath Lab Pacemaker Adakkumulla Athyadhunika Hrudayaroga Chikitsakalode Azizia Ningalkoppam
4: Azizia Medical College Miyannur Kollam
0: Ashraya FM 90 Nadinoppam Nadarkoppam
6: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റി എഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ. കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ. വിദ്യാർത്ഥികൾ അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവമനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
7: എന്റെ പേര് മുഹമ്മദ് ഫഹദ്. ഞാൻ മൈലം ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1st അഗ്രികൾച്ചർ വിദ്യാർത്ഥിയാണ്. എനിക്ക് പഠനത്തോടൊപ്പം കൃഷിയും ഏറെ താല്പര്യമാണ്. എന്റെ കൃഷിയിൽ പ്രധാനമായും വാഴ, ചീനി, മുളക്, പച്ചക്കറികളായ പയർ, കോവൽ, വഴുതണ, തക്കാളി, ചീര എന്നിവ ഉൾപ്പെടുന്നു. എന്റെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പൊതു വിപണിയിൽ വിറ്റ് ലാഭമുണ്ടാക്കുന്നു. എനിക്ക് നല്ലൊരു ജൈവ പച്ചക്കറി തോട്ടമുണ്ട്.
8: െ പോലെ നിങ്ങൾക്കും മറ്റു കുട്ടികളെ ഇൻസ്പയർ ചെയ്യാം പഠനത്തോടൊപ്പം. ഇന്ന് ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinuppam, Natarkuppam. Studio Glogil ippol samayam krithyam 9 mani kazhinju 20 minute aayirikkana. Appo idha nammal veendum back to back aayittu nammada updates lote ethiyirikkana. Adiyam thanne nammada Keralathil odivil tulavarsham etti kazhinju ketto. Kalavastha vakuppinte arippu prakaram innu adayathu vyazhazhcha muthal samsthanathu tulavarsham sajeevamaavukayanu. Adukondu thanne pala jillakalilum kanatha മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നിലവിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ മഞ്ഞ

0: നാടിനൊപ്പം നാട്ടരകൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
8: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കി കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ വിദ്യാർത്ഥികൾ. അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
9: ഹലോ, നമസ്കാരം. എന്റെ പേര് ക്രിസൻ, ഞാൻ MCA പഠിതാവാണ്. ഇന്ന് ലോകം വിദ്യാർത്ഥി ദിനമായി ആചരിക്കുമ്പോൾ വിദ്യാർത്ഥിയായിരിക്കെ ഒത്തിരി അഭിമാനത്തോടെയും ഒരുപാട് ഓർമ്മകളുടെ സന്തോഷത്തോടെയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് എന്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിക്കുന്നത് കറ്റാനം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു. +1 +2 കാലഘട്ടത്തിൽ ഞാൻ ഒരു സമയം വരെയും ഫസ്റ്റ് പീരീഡ് ഞാൻ കണ്ടിട്ടില്ല. ആ സ്കൂളിൽ ഏറ്റവും അവസാനം എത്തുന്ന ഏക വ്യക്തി ഞാനായിരുന്നു. പക്ഷെ പതിയെ പതിയെ എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയെന്ന് തോന്നുന്നു. മറ്റു ക്ലാസ്സിലെ പിള്ളേരും പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ് മിസ്സാക്കുമായിരുന്നു. ഞങ്ങളെല്ലാം പിന്നെ ഒന്നിച്ച് പതുക്കെ നടന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നടന്ന് പതുക്കെ അങ്ങ് ചെല്ലുമ്പോൾ ഫസ്റ്റ് പീരീഡ് പകുതിയാവും. പിന്നെ അത് കേട്ടതില്ല. ആ ക്ലാസ്സിന്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഒരു ദിവസം പ്രിൻസിപ്പൾ വിടുകൂടി പറഞ്ഞം പറഞ്ഞ ഞങ്ങളെ എല്ലാം നിർത്തിപ്പൊരിച്ചു. നിർത്തി നല്ല ക്ലീൻ അടിയും തന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും നന്നായി. 9 ക്ലാസ്സിന് 8:55 ഞങ്ങൾ സ്കൂളിലെത്തു വരുന്നു. അതുപോലെയുള്ള ഒത്തിരി ഓർമ്മകളാണ്. പ്രത്യേകിച്ച് +1 +2 10th class ഞാൻ പോകാൻ പറ്റിയിട്ടില്ല. കൊറോണ ബാച്ച് ആയിരുന്നു. എന്തോ ചെയ്യാന്, കുറെ ഓൺലൈൻ ക്ലാസ് മാത്രം. കുറച്ച് ഓർമ്മകൾ അവിടെ നഷ്ടപ്പെട്ടു പോയി. എങ്കിലും അത് ഒന്ന് സെറ്റാക്കാൻ +1 +2 കൊണ്ട് പറ്റി. ഒരുപാട് എന്റെ, പ്രത്യേകിച്ച് എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരെല്ലാം ഞാൻ ഒരുപാട് സന്തോഷത്തോടാണ് ഓർക്കുന്നത്. പക്ഷേ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
8: യു ക്യാൻ ഓൾസോ ഷെയർ യുവർ ഓൺ സ്റ്റോറീസ് വിത്ത് അസ്. October 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ.

0: അതെ, റെഡിയായില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
8: മോർണിംഗ് മോജോ.
9: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർജി സുൽത്താന. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 36 ആയിരിക്കുകയാണ്. അപ്പോൾ പോലെ തന്നെ നമ്മുടെ അധ്യാപക ഒഴിവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചെറിയ വെളിനല്ലൂർ KPMHSSലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യരായവർ നേരിട്ടോ തപാൽ മുഖേനയോ 7 അപേക്ഷ നൽകണമെന്ന് മാനേജർ K.Mani അറിയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഹിസ്റ്ററിയൊക്കെ എടുത്തിട്ട് അതിലൊരു ടീച്ചർ ആവണം എന്നൊരു പാഷനുമായിട്ട് നടക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉടനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കി നടക്കുന്നവരാണെങ്കിൽ അവരോട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കേണ്ട. അതും നോട്ടീസ് പീരീഡ് ഓർക്കുക, അതായത് വെറും 7 നിങ്ങൾ തപാൽ മുഖേനെ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോ ജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
1: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
4: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
5: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Kettida paniyan ningalku endana idra tension
6: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
1: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Pudavadilullappol
6: JM Architects Government approved ISO certified civil engineers and builders Contact 9444771771
7: Aashrayayafam 90
8: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
9: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9444789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ ഫം ിലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
10: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. യെസ്, ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യെസ്, ഇന്ന് ഒക്ടോബർ 15 ആണ്, അതായത് നമ്മുടെ സ്വന്തം മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ജന്മദിനം ാണ്. അതായത് ലോക വിദ്യാർത്ഥി ദിനമാണല്ലേ. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച് ആ വലിയ മനുഷ്യന്റെ ജന്മദിനത്തിൽ നമ്മുടെ ഓരോ ചെറിയ സ്വപ്നങ്ങളെയും വലുതായി കാണാൻ നമുക്കും ആത്മവിശ്വാസത്തോടെ മുന്നേറാം അല്ലെ. കാരണം ഈ നാടിന്റെ നാളത്തെ വെളിച്ചം നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലും പ്രോഗ്രാംസും ഒരുപാട് പാട്ടുകളും കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: Hey, hello, good morning. Welcome to Radio 1T with me, RJ Srishant. On Ashraya FM 90, Nadinopum, Natar Kupum. Yes, in the October 15, ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമാണ്. അപ്പോൾ ഏതായാലും ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല സ്റ്റുഡൻസ് ഡേ ആശംസിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് നമ്മൾ ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. കുട്ടികളെയും വിദ്യാർത്ഥികളെയും ജീവനെ പോലെ സ്നേഹിച്ച, അവരോട് വൻ സ്വപ്നങ്ങൾ കാണാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ വലിയ മനുഷ്യന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ റേഡിയോ വണ്ടിയുമായിട്ട് നമ്മുടെ നാളത്തെ ഭാവിയായ, നാളത്തെ ഇന്ത്യയായ, നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അടുത്തേക്കാണ് ഇന്ന് റേഡിയോ വണ്ടിയുമായിട്ട് ഞാൻ ചെല്ലുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളോട് അവരുടെ വിശേഷങ്ങളെ പറ്റിയും സ്വപ്നങ്ങളെ പറ്റിയും പഠിത്തത്തെ പറ്റിയൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയാം. അതിനു മുമ്പേ രണ്ട് അടിപൊളി പാട്ടുകൂടി കേൾക്കാം റേഡിയോ വണ്ടിയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അച്ഛനൊപ്പം നാട്ടുകാർക്കൊപ്പം. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, അപ്പൊ എന്തായാലും സ്റ്റുഡൻസ് ഡേയിൽ നമ്മൾ ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു മിടുക്കിയുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ലക്ഷ്മി നന്ദന.
0: ആദ്യം തന്നെ ഹാപ്പി സ്റ്റുഡൻസ് ഡേ. ഓക്കെ, ശരി. അപ്പോഴേ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരു ചില്ലറക്കാരെയല്ല, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കുട്ടിയാണ്. എന്താണ് ആക്ച്വലി ആ ഒരു പ്രത്യേകത, പറയോ?
1: ഞാനാണ് 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മാസ്കറ്റ് തയ്യാറായി.
0: ഓക്കെ, നമ്മുടെ സംസ്ഥാന കായിക മേളയുടെ ഭാഗ്യചിഹ്നമായ കുട്ടുവിനെ നൽകിയത് നമ്മുടെ ലക്ഷ്മിയാണ് അല്ലേ?
1: അതെ.
0: ശരി, അപ്പം എങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്?
1: ഒരു ആനക്കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് നമുക്ക് പറയാൻ വരുന്നത് കരുത്ത്, അതുപോലെ തന്നെ ബുദ്ധി. കായിക ഇനത്തിൽ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് കരുത്തും ബുദ്ധിയും. അത് ഒരുപോലെ നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ കായികത്തിൽ നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കൂ. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ആനക്കുട്ടിയെ ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അടിപൊളി. ശരി, ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ കേരള സർക്കാർ അംഗീകരിച്ചു. ഇപ്പോ ഔദ്യോഗികമായിട്ട് 68th സംസ്ഥാന കായിക മേളയുടെ ഭാഗ്യ ചിഹ്നമായിട്ട് കുട്ടു എന്ന കുട്ടികൊമ്പനെ സെലക്ട് ചെയ്തിരിക്കുകയാണല്ലേ?
1: അതെ.
0: ശരി, അപ്പം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: 8th ക്ലാസ്.
0: എവിടെയാ?
1: കേരള VHSS പൗദ്രേശ്വരം.
0: അപ്പം എങ്ങനെയുണ്ട് പഠിത്തം ഒക്കെ ഇപ്പോ?
1: കുഴപ്പമില്ല,
0: ഹാപ്പിയാണ്.
1: അതെ,
0: നന്നായിട്ട് പോകുന്നുണ്ടോ? അപ്പം ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം എന്താ, ആംബിഷൻ എന്താ?
1: എനിക്ക് ഷൂട്ടിങ്ങിലും ചിത്രകലയിലും ഒക്കെ മുമ്പോട്ട് വരണമെന്നുണ്ട്. അതാണ്
0: ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ?
1: ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പൺ സൈറ്റ് റൈഫിൾ ഷൂട്ടിംഗിന്
0: പരിശീലിക്കുന്നുണ്ട്. ശരി ശരി, അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു സമൂഹത്തില് കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ സിലബസ് മാറിയത് കൊണ്ട് ഒരുപാട് എന്താ സഫറിങ്സ്, കുറെ സ്ട്രെസ് ഒക്കെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും. പഠനം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം വായിച്ച് കാണാതെ പഠിച്ചുള്ള പഠനമല്ല, നമുക്ക് ജീവിതത്തിൽ കൂടെ ഒരുപാട് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെയും എല്ലാത്തിലൂടെയും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ സാധിക്കും.
0: തീർച്ചയായും തീർച്ചയായും. പല സ്കൂളിൽ നോക്കുവാണെങ്കിലും ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫീഡിംഗ് മാത്രമാണ് നടക്കുന്നത് അല്ലേ? പലപ്പോഴും കുട്ടികളുടെ കഴിവിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാത്തവർ കാണുന്നുണ്ട്. അപ്പം മുൻപോട്ടും കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് മുൻധാരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അല്ലേ? ശരി, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷം പഠിക്കുക, ആഗ്രഹം പോലെ എല്ലാം സാധിക്കട്ടെ കേട്ടോ.
1: താങ്ക് യു
0: വൺസ് അഗൈൻ. ഹാപ്പി സ്റ്റുഡൻസ് ഡേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: Classic hits of the hour.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ. കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ. വിദ്യാർത്ഥികൾ അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
6: ഹലോ, എന്റെ പേര് കൃഷ്ണവേണി. ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് IHRD കൊട്ടാരക്കരയിലെ 3rd ഇയർ PSC സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ സ്റ്റഡീസിന്റെ കൂടെ തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു ക്രാഫ്റ്റ് പേജും ഉണ്ട്. ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് തുടങ്ങി എന്താന്ന് വെച്ചാൽ, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ പേരൻസിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനോട് കൂടി തന്നെയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ചുറ്റുപാടിൽ ഞാൻ പലപ്പോഴും കുറെ സ്റ്റുഡൻസിനെ കാണാറുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ചെലവിന് വേണ്ടിയിട്ടും അവർക്ക് പേരൻസിനോട് പൈസ ചോദിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ പേരൻസിന് അതൊരു ബർഡൻ ആവും എന്നുള്ളൊരു ഫീലിംഗ് കാരണം. അതൊക്കെ വെച്ച് നോക്കുമ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്റെ ക്രാഫ്റ്റ് ബിസിനസ് അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. മാത്രമല്ല എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടമുള്ള കോഴ്സിനോ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഡാൻസ് ക്ലാസ്സിലും പോകുന്നുണ്ട്. അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് എന്റെ പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല ഇത്ര നാളായിട്ട്. ഓരോ കുട്ടികളും അവരവരുടെ കഴിവ് തന്നെ തിരിച്ചറിഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു എന്റർപ്രണർഷിപ്പ് സ്വന്തമായിട്ട് തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുണ്ട്.
5: Inspire other students with your own stories. October 15, World Students Day.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. ഈ സ്റ്റുഡൻസ് ഡേയിൽ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളെ ഇങ്ങനെ റേഡിയോ വണ്ടിയിലൂടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു മിടിക്കുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: അനക.
0: അനക്ക വീട് അടുത്ത് തന്നെയാണോ?
1: യെസ്, ഇവിടെ അടുത്താണ്.
0: അടുത്ത് തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ.
0: ഹാപ്പി ആയിട്ട് പോകുന്ന എല്ലാവരും?
1: യെസ്.
0: അപ്പൊ ആദ്യം തന്നെ ഹാപ്പി സ്റ്റുഡൻസ് ഡേ.
1: താങ്ക് യു.
0: അപ്പം എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ലാതൊക്കെ പോകുന്നു.
0: കുഴപ്പമില്ലാതെ പോകുന്നതിൽ എന്തോ കുഴപ്പമില്ലേ?
1: ഇല്ല.
0: ഞാനായിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കാറുണ്ടല്ലേ. എത്ര
1: പഠിക്കുന്നത്?
0: 9th. 9th പഠിക്കാണ്. അപ്പം പഠിക്കുമ്പം ഏറ്റവും സിമ്പിൾ ആയ സബ്ജക്ട് ഏതാണ്?
1: കെമിസ്ട്രി.
0: കെമിസ്ട്രി ആണ്. എന്റെ ദൈവമേ, സയൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണോ? അതെന്താ ഈ കെമിസ്ട്രിയോട് അത്ര ഇഷ്ടം?
1: കെമിസ്ട്രി
0: ഇംഗ്ലീഷും ഉണ്ട്, ഭാഷയുണ്ട്, കെമിസ്ട്രി ഉണ്ട്, രസതന്ത്രം ഉണ്ടല്ലേ. എന്തുകൊണ്ട്? കാരണം പറഞ്ഞില്ലല്ലോ. രസതന്ത്രം പഠിക്കാൻ ഭയങ്കര രസമാണല്ലേ. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അംബിഷൻ എന്താ? അനക്കേടെ
1: തീരുമാനിച്ചിട്ടില്ല.
0: അങ്ങനൊന്നും ആഗ്രഹമൊന്നും ഇല്ല. എങ്ങനെയൊക്കെ അങ്ങ് ഒഴിക്കുന്നതെന്ന് ഇന്ത്യ അങ്ങ് പോയാൽ മതി. ഗോവിന്ദപ്പുളോ അല്ലേ? സാധാരണ ഈ പ്രായത്തിൽ വലിയ ആഗ്രഹം വരുന്നതാണല്ലോ. ഇപ്പൊ എന്റെ ചോദിക്കാറ് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറോ IPS ഓഫീസറോ എഞ്ചിനീയറോ പറഞ്ഞാണ്. ഇവിടെ അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ല.
1: ഇപ്പൊ നമ്മൾ ആലോചിച്ചാലും വലുതാകുമ്പോൾ വേറെ ഇതായിരിക്കുമല്ലോ.
0: ഓക്കെ, ശരി ശരി, അതിൽ ഞാൻ ഇവിടെ വിശ്വസിക്കുന്നില്ല. എന്നാലും ആഗ്രഹങ്ങൾ എനിക്കൊന്ന് പുറത്തു പറയാൻ മടിയുള്ള കുട്ടിയാണ് തോന്നുന്നു കേട്ടോ. ആണോ? ആണല്ലേ. ഓക്കെ, ശരി ശരി, ബുദ്ധിമുതി കേട്ടോ, പറച്ചില്ലല്ല. നമ്മൾ പ്രവർത്തിയിലാണ് കാര്യം, അപ്പൊ അതിനുവേണ്ടി ട്രൈ ചെയ്യാ, പരിശ്രമിക്കാം കേട്ടോ. ശരി, അപ്പഴേ ചോദിക്കട്ടെ, സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് എന്താണ്?
1: അങ്ങനെയൊക്കെ ചോദിച്ചാ?
0: അങ്ങനെയൊക്കെ ചോദിച്ചാ? അങ്ങനെ ഒന്നും ഫേവറേറ്റ് ഒന്നും ഇല്ലേ? ഈ സ്കൂളിൽ ഇഷ്ടമല്ലേ?
1: ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ ഫേവറേറ്റ് മൊമെന്റ് എന്ന് വെച്ചാൽ എല്ലാ ഫേവറേറ്റ് മൊമെന്റ് അല്ലേ. ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നതും ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നല്ലേ.
0: ഹൂ ഈസ് എ ഫേവറേറ്റ് ടീച്ചർ?
1: എല്ലാവരും എന്റെ ഫേവറേറ്റ് ആണ്.
0: എല്ലാവരും ഫേവറേറ്റ്? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമാടും ഇഷ്ടക്കൂടാടും ഇല്ലല്ലേ.
1: എല്ലാവരും ഒരേപോലെയാണ്.
0: എല്ലാവരെയും ഒരു ഒരേ രീതി കാണുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ആഗ്രഹം പോലെ മനസ്സിലുള്ള ആഗ്രഹമൊക്കെ നടക്കട്ടെ, അതിനുവേണ്ടി പരിശ്രമിക്കട്ടെ. ഇന്ന് പരിചയപ്പെടുന്നതിൽ എനിക്കും സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, വൺസ് അഗൈൻ ഹാപ്പി സ്റ്റുഡൻസ് ഡേ.
1: താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്റ്റുഡൻസ് ഡേയിൽ ഇന്ന് ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോ വണ്ടിയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ
1: JM ആർക്കിടെക്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171 71.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഒപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: വേൾഡ് സ്റ്റുഡൻസിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു മെഡിക്കൽ കൂടിയുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ഭാഗ്യലക്ഷ്മി.
0: ഭാഗ്യലക്ഷ്മി, ഭാഗ്യലക്ഷ്മി എങ്ങനെയുണ്ട് ഭാഗ്യമൊക്കെ?
1: കുഴപ്പമില്ല,
0: തട്ടിമുട്ടി പോകുന്നല്ലേ. ശരി, വീട് എവിടെയാ?
1: ഇവിടെ അടുത്ത.
0: അടുത്ത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അമ്മൂമ്മ ഞാനും.
0: അമ്മൂമ്മ ഞാനാണ്. അപ്പം എങ്ങനെ ഉണ്ട് പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ല.
0: ചോദിക്കാൻ പറഞ്ഞു, എത്ര
1: പഠിക്കുന്നത്?
0: എല്ലാരും നയൻത്തിൽ പഠിക്കുന്നവരാണല്ലേ. ഓക്കെ, നയൻത്തിൽ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്ട് ഏതാ?
1: അങ്ങനൊന്നുമില്ല,
0: ചെറിയ പഠിപ്പിയല്ലേ. എല്ലാം ആവറേജ്. നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണല്ലേ. ശരി ശരി. അപ്പം ഏറ്റവും സിമ്പിൾ ഏതാ പഠിക്കാൻ?
1: സിമ്പിൾ അങ്ങനെ
0: അങ്ങനൊന്നുമില്ല. ചേട്ടാ, ഇത് ഒന്നിനും അങ്ങനൊന്നുമില്ലെന്നാണ് ഉത്തരം പറയുന്നത്. അപ്പം കള്ളം പറയാം, പഠിപ്പി തന്നെ ശരിയല്ലേ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിലബസിന്റെ കൂടുതലുണ്ട്, ചില ആൾക്കാരെ ഇപ്പം പഠിത്തം അല്ലാതെ സ്പോർട്സ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന കുട്ടികളുണ്ട്, ഡാൻസില് കലാപരമായ കഴിവുള്ള കുട്ടികളുണ്ട്. പക്ഷെ ഇവരെയൊക്കെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പലപ്പോഴും അധ്യാപകർക്ക് ആയിക്കോട്ടെ, ചിലപ്പോൾ പാരന്റ്സിന് ആയിക്കോട്ടെ. അപ്പൊ ആക്ച്വലി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും ഈ ഒരു സമൂഹത്തിൽ ഇപ്പോ?
1: ഇപ്പം ഈ പാരന്റ്സിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ഈ പഠിക്ക് പഠിക്ക്, അതാണ് കൂടുതലും. അത് കഴിഞ്ഞ് ഈ ഇപ്പൊ പഠിക്കാനേ പറയുള്ളൂ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അധികം സപ്പോർട്ട് ചെയ്യൂല. കൂടുതൽ പഠിക്കുന്ന കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനേ പറയത്തുള്ളൂ.
0: മറ്റൊരു കഴിവുണ്ടെങ്കിൽ പോലും ആ ഒരു പഠിത്തത്തിന്റെ സ്ട്രെസ് കാരണം അത് അതിനെ മൂടിക്കളയാറാണ് പതിവ് അല്ലേ. അങ്ങനെയുള്ള സമീപനം ടീച്ചേഴ്സും അധ്യാപകർക്ക് മാറ്റണം അല്ലേ. ശരി, അപ്പൊ എന്തായാലും വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പഠിത്തത്തോടൊപ്പം അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഭാവിയിലെങ്കിലും നല്ലൊരു മാറ്റം വരുന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോവാം. സോ അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക, ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഇന്ന് പരിചയപ്പെട്ടത് എനിക്ക് സന്തോഷം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്റ്റുഡൻസ് ഡേയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളെ പരിചയപ്പെടണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: യെസ്, അപ്പൊ എന്തായാലും സ്റ്റുഡൻസ് ഡേയിൽ നമ്മൾ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ റേഡിയോ വണ്ടിയിലൂടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൊച്ചുമുടിക്കേണ്ട ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
2: വിദ്യാലക്ഷ്മി.
1: വിദ്യാലക്ഷ്മി, അടിപൊളി പേരൊക്കെയാണല്ലോ. ആ പേര് തന്നെ ഒരു വിദ്യയുണ്ട്. എങ്ങനെയുണ്ട്, പഠിക്കാനുണ്ട്?
2: പഠിക്കുന്നുണ്ട്.
1: കുഴപ്പമൊന്നുമില്ല. എത്രാ പഠിക്കുന്നത്?
2: നയൻത്തിലാ
1: പഠിക്കുന്നത്. വീട് എവിടെയാ? അടുത്ത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: അച്ഛൻ, അനിയൻ, പിന്നെ അമ്മമ്മയുണ്ട്.
1: അപ്പം ഏത് സ്കൂളിലാ
2: പഠിക്കുന്നത്?
1: തൃശ്ശൂർ തന്നെയാണ്. ഇന്ന് ഒരു പ്രത്യേകത എന്താ അറിയാമോ?
2: സ്റ്റുഡൻസ്
1: ഡേ ആണ്. അപ്പൊ ആദ്യം തന്നെ ഹാപ്പി സ്റ്റുഡൻസ് ഡേ.
2: താങ്ക് യു.
1: ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഫീസിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികളോട് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിദ്യയോട് ചോദിച്ചാൽ വിദ്യാലക്ഷ്മി എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഇന്നത്തെ സ്റ്റുഡൻസ് ഫീസിന് ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും?
2: മാർക്ക് വരുമ്പോ പേരൻസിനുള്ള പ്രഷർ, ടീച്ചേഴ്സിനുള്ള പ്രഷർ, പിന്നെ നമ്മുടെ കഴിവുകൾ അവർ തിരിച്ചറിയുന്നില്ല. അതിനുള്ള മാർക്ക് ഒരു മുൻഗണന കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും. ഇപ്പം നോക്കുവാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠനത്തിലുപരി മറ്റു പല കഴിവുകളിലും പ്രാവീണ്യമുള്ളതാണ്. പക്ഷെ ആ ഒരു കഴിവിന് വേണ്ടത് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം തന്നെ ആയിരിക്കും അല്ലേ?
2: ഓക്കെ, അത് തന്നെയാണ്.
1: എങ്ങനെ ആയിരിക്കണം ആക്ച്വലി ടീച്ചേഴ്സും പേരൻസ് ഒക്കെ പെരുമാറുന്നത്? ട്രീറ്റ് ചെയ്യേണ്ടത്
2: ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, എല്ലാവരോടും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടീച്ചേഴ്സും പേരൻസും ആണ് എല്ലാവരുടെ മനസ്സിലുള്ളത്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു വിദ്യാർത്ഥി ദിനത്തിൽ നമ്മൾ പറയേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപാട് പല പല കഴിവുള്ള വിദ്യാർത്ഥികളാണ്. അവരെയൊക്കെ ഒരുപോലെ ട്രീറ്റ് ചെയ്ത് അവരുടെ കഴിവിനെ മനസ്സിലാക്കി അവർ മനസ്സറിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് ആ കുട്ടികൾക്ക് ഭാവിയിൽ ഒരു എന്താണ് വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അല്ലേ?
2: അതെ.
1: അപ്പൊ വിദ്യാലക്ഷ്മി ഒരു കാര്യം ചോട്ടെ, അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വിദ്യാലക്ഷ്മിയുടെ?
2: നേഴ്സ്
1: ആവണമെന്നാണ്. ദൈവത്തിന്റെ മാലാഖി ആവണമെന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്?
2: എല്ലാരെയും ട്രീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരെ ചികിത്സിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും വലിയൊരു സർവീസ് മനോഭാവമുള്ള ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ വിദ്യാലക്ഷ്മി അല്ലേ? ശരി. അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ ഭാവിയിൽ ഒരു ദൈവത്തിന്റെ മാലാഖിയായി മാറാൻ സാധിക്കട്ടെ
2: കേട്ടോ.
1: ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ വിദ്യാർത്ഥി ദിനത്തിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയായ ഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. ഈ സ്റ്റുഡൻസ് ഡേയിൽ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളെ ഇങ്ങനെ റേഡിയോ വണ്ടിയുടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു മിടിക്കേണ്ട് ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ആർദ്ര.
0: എത്രയാ പഠിക്കുന്നത്?
1: 9
0: പഠിക്കുന്നത്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഹാപ്പിയാണ്, സന്തോഷമാണ്, നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ഞാന്, ചേട്ടൻ.
0: സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ഏതാണ്?
1: മഴയൊക്കെ പെയ്യുമ്പോഴേ കൂട്ടുകാരൊരു ബെഞ്ചിൽ 5 ആയിരിക്കും ഇരിക്കുന്നത്. അന്നേരം അപ്പം ഉണ്ടാവുന്ന ഒരു എല്ലാം എല്ലാം ഫുഡായാലും അപ്പം ഷെയർ ചെയ്ത് തിന്നുമ്പോ ആ ഒരു കാലാവസ്ഥക്ക് നല്ലൊരു വൈബാ.
0: ഓക്കെ, പ്രത്യേകിച്ച് ലഞ്ച് ടൈമിലൊക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും അല്ലേ?
1: ആ, പിന്നെ ഞങ്ങൾക്ക് റേഡിയോ ഉണ്ട്, അപ്പൊ അതിനകത്തുള്ള പാട്ടും എല്ലാം കേട്ടി അടിപൊളിയായിരിക്കും.
0: സ്കൂളിൽ റേഡിയോ ഉണ്ട്?
1: ആ, ഉണ്ട്.
0: ഓക്കെ, അടിപൊളി. അപ്പൊ അത് പുതിയൊരു സംവിധാനമൊക്കെ ആണല്ലോ. അപ്പം നിങ്ങളൊക്കെ എന്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം ഏതാ പഠിക്കാൻ?
1: കെമിസ്ട്രി.
0: കെമിസ്ട്രി ആണ്. അതെന്താ ഈ കെമിസ്ട്രിയോട് ഭയങ്കര ഇഷ്ടം?
1: അതിന്റെ ഫോർമുല ഒക്കെ ചെയ്ത് കഴിയാൻ അത് അതിനെ അറിഞ്ഞു പഠിച്ചാൽ ഭയങ്കര സിമ്പിളാണ്.
0: മാത്സ് എങ്ങനെയുണ്ട്?
1: മാത്സ് ഇച്ചിരി പാടാ.
0: മാത്സ് കുറച്ച് കണക്കാണല്ലേ? ഓക്കെ, ശരി ശരി. ഞാൻ ചോദിക്കട്ടെ, ഈ ഫോർമുല ഒക്കെ അറിഞ്ഞു പഠിക്കുന്ന ആൾക്ക് എന്താ ഇക്വേഷൻസ് അറിഞ്ഞു പഠിച്ച പ്രശ്നം?
1: അത് ഇച്ചിരി പാടാ, തലേക്കറാൻ പെട്ടെന്ന് പാടാ.
0: തലേക്കറാൻ കുറച്ച് പാടാല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നമ്മുടെ ആർദ്രയുടെ?
1: ഡോക്ടർ.
0: ഡോക്ടർ ആണല്ലേ? എന്തുകൊണ്ടാ ഡോക്ടർ ആണ് ഇത്ര ആഗ്രഹം?
1: അത് ഇപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം ആർക്കാലും ചെയ്തു കൊടുക്കണം. പൈസ ഇല്ലെന്ന് പറയുവാണെങ്കിലും അവര് വന്ന് അവരുടെ വിഷമമൊക്കെ പറയുമ്പം അത് നമ്മളെ കൊണ്ട് പറ്റാവുന്നതെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം.
0: തീർച്ചയാണ്, തീർച്ചയാണ്. എന്തായാലും അതൊരു വലിയ പ്രൊഫഷനാണ്, ഗ്രേറ്റ് ആയ പ്രൊഫഷനാണ്. കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നതിൽ പറയും വലിയൊരു മഹത്തായ ഒരു കാര്യം ഈ ലോകത്ത് വേറെ ഇല്ലല്ലേ. അതുകൊണ്ട് തന്നെയായിരിക്കും ലോകത്തെ ആൾക്കാരെല്ലാം അതിന് ദൈവം എന്ന് വിളിക്കുന്ന ഒരു പ്രശ്നം അല്ലേ. അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ദൈവമായിട്ട് മാറാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ സമൂഹത്തിൽ. അപ്പോൾ ആർദ്രയുടെ അഭിപ്രായത്തിൽ ആർദ്രയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും?
1: നമ്മുടെ കഴിവാരും തിരിച്ചറിയുന്നില്ല. നമ്മളിപ്പോ സ്കൂളിൽ തന്നെ കലോത്സവം ഒക്കെ ആണെങ്കിൽ അത് പിള്ളേരെ വിളിക്കും, എന്നിട്ട് പ്രാക്ടീസിന് പോവുകയും ചെയ്യണം. അത് സബ് ജില്ലയിലൊക്കെ പോകും, പക്ഷെ ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വിടത്തില്ല. പിന്നെ ഏതെങ്കിലും 2 2-3 തരുന്നത്, അതിനുള്ളിൽ സ്കൂളിന് നല്ല പേരും കിട്ടണം, പക്ഷെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വിടാതെ എന്തോ ചെയ്യാനാ. അപ്പം അതെല്ലാം ടീച്ചർമാരൊന്ന് മനസ്സിലാക്കിയാൽ
0: കൊള്ളാം. ഈ കലോത്സവ സമയത്ത് ഒരു ചെറിയ പരിഭവമാണ് നമ്മുടെ കൊച്ചു മിടിക്ക് പറയുന്നത് കേട്ടോ. അതായത് പ്രാക്ടീസിന് എന്താണ് സഫിഷ്യന്റ് ആയ ടൈം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. ആ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു കഴിഞ്ഞാലും നമുക്ക് മാത്രമല്ല നമ്മുടെ സ്കൂളിനും ഒരു വലിയ അഭിമാനമായിരിക്കും അല്ലേ. പക്ഷെ പലപ്പോഴും അധ്യാപകരും പാരന്റ്സ് ഒന്നും തിരിച്ചറിയുന്നില്ല അല്ലേ. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് സമയം കൊടുത്ത് നമ്മുടെ കഴിവ് കുറച്ചുകൂടെ കൂട്ടി നന്നായിട്ട് മത്സരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാത്തല്ലേ. ശരി, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്റ്റുഡൻസ് ഡേയിൽ ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെടുത്തുന്നത് 9 വിദ്യാർത്ഥിയായ കൊച്ചുമുടിക്കായ ആർദ്രയാണ് കേട്ടോ. ദീപ് ഇനിയും ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yo mama, you know how me nirki say the dance floor, baby.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ. കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ. വിദ്യാർത്ഥികൾ അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
1: ഹായ്, എൻ്റെ പേര് നിഷാന നിയാസ്. ഞാൻ ഡിഗ്രി ഗ്രാജുവേറ്റഡ് ആണ്. ആൻഡ് ഹാപ്പി സ്റ്റുഡൻസ് ഡേ ടു ഓൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സും അവരോടൊപ്പം ഉള്ള നിമിഷങ്ങളുമാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച കുറച്ചധികം ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അത് സ്കൂൾ ലൈഫിലാണെങ്കിലും കോളേജ് ലൈഫിലാണെങ്കിലും എനിക്ക് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ദേ ആർ എ പ്യുവർ ജെംസ്. എന്നെ സംബന്ധിച്ച് അവർ എനിക്ക് കിട്ടിയ പ്യുവർ ജെംസ് ആണ്. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയും മനസ്സിലാക്കി, ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കി എന്നെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത്, എന്റെ വിഷമങ്ങളിലും സന്തോഷങ്ങളും എല്ലാം കൂടെ നിന്ന് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ അവർ തന്നെയാണ്. മറ്റാരുമല്ല, അവരുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതും എന്റെ എല്ലാ കാര്യങ്ങളും അറിയാതെ. ഞാൻ വിഷമിച്ചിരുന്നാലും അവരത് പറഞ്ഞില്ലെങ്കിലും എന്റെ പെട്ടെന്ന് അറിയാൻ പറ്റും. ലൈക്ക് എനിക്കറിയില്ല, എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സിനെയാണ്. അപ്പോ ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഐ മിസ് യു സോ മച്ച്.
0: ഇൻസ്പയർ അതർ സ്റ്റുഡൻസ് വിത്ത് യുവർ ഓൺ സ്റ്റോറീസ്. ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ.

0: Yes, once again we are back on Radio 1P with me RG Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ലോക വിദ്യാർത്ഥി ദിനത്തിൽ ഇറങ്ങിയ ഈ യാത്രയിൽ ഒത്തിരി കുട്ടികളെ കണ്ടല്ലേ, അവരോടൊക്കെ വിശേഷം പങ്കുവച്ചു സംസാരിച്ചു. ശരിക്കും അവരുടെ കൊച്ചു വർത്തമാനങ്ങളും വലിയ സ്വപ്നങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട്, ഈ കുട്ടികളെ പറ്റി നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞാണോ? അല്ലയല്ല, ഈ രാജ്യത്തിന്റെ ഇന്നലകളെക്കാൾ എത്രയോ മനോഹരമായ കരുത്തുറ്റ നാളെയാണ് ഈ ഓരോ വിദ്യാർത്ഥികളും. നമ്മൾ കാണുന്ന നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഓരോ വിദ്യാർത്ഥികളുമാണ്. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കേവലം പാഠപുസ്തകങ്ങളെ അറിവുകൾ മാത്രമല്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസവും ഏത് പ്രതിസന്ധിയും ചോദ്യം ചെയ്യാനുള്ള ധൈര്യവും മനുഷ്യനെ സ്നേഹിക്കാനുള്ള വലിയൊരു മനസ്സുമാണ് നമ്മൾ മുതിർന്നവർ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടത്. ഒരിക്കലും അവരുടെ ചിറകൾ അറിയാതെ അവർ കാണുന്ന സ്വപ്നങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഒരു സമൂഹമായിട്ട് നമ്മളൊക്കെ എപ്പോഴും ഒപ്പം ഉണ്ടാവണം. കലാം സാർ പറഞ്ഞ പോലെ ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നങ്ങൾ. ആ ഒരു സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ, നമ്മുടെ വിദ്യാർത്ഥികൾക്കൊപ്പം കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. എനിവേ, ഒരിക്കൽ കൂടി ഒരു നല്ല സ്റ്റുഡൻസിനെ ആശംസിച്ചുകൊണ്ട് റേഡിയോയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു അടിപൊളി വിഷയവുമായിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് വീണ്ടും കേൾക്കാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.
1: நினைச்சுண்டுமா வெட்டி கழிச்சு போட்டுடுவேன்.

0: Johnny. Time check, check, check.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാനതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474-291-90-0974-291-90-0909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9524-90-90-95-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0 കാസറ്റ് കഫേയിലേക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി അത് നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് മികച്ച പരിചരണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് കെയർ യൂണിറ്റും പ്രഗത്ഭരായ ഡോക്ടർമാരുമായി അസിസിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ഇനി നിങ്ങളുടെ സേവനത്തിനുണ്ട്. അപ്പോ ഹൃദയാരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ.
3: അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: അതെ, റെഡി ആയില്ലേ?
6: എങ്ങോട്ടാ?
5: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
6: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 18 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ശാന്ത ചേച്ചി, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
10: വിശേഷം ഇവിടെ നല്ല മഴയുണ്ട്.
9: നല്ല മഴയുണ്ടല്ലേ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
10: ഭക്ഷണം റെഡി ആയിട്ടിരിക്കുന്നു, 2 മണിയാകുമ്പോ കഴിക്കും. മക്കൾക്ക് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു.
9: ആണല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
10: ചിത്രാമ്മ പാടിയ പാട്ട് എന്ന് വരും നീ, എന്ന് വരും നീ എന്റെ നിലാപ്പന്തലിൽ, വെറുതെ എന്റെ കിനാപ്പന്തലിൽ.
9: ഓക്കെ, അപ്പൊ ആർക്കേലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
10: ഇത് എന്റെ ചേട്ടനും പിന്നെ എന്റെ അംഗൻവാടിയുടെ മക്കൾക്കും പിന്നെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
9: ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ.
10: ഓക്കെ,
9: താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് വരും നീ, എന്ന് വരും നീ എന്നൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ചിത്രാമ്മ പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. കൈതപ്രം വിശ്വനാഥ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു. കൈതപ്രം സാർ വരികൾ എഴുതിയ കണ്ണകി എന്ന സിനിമയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം ചേച്ചിയുടെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ ചേച്ചിയുടെ അംഗൻവാടിയിലെ കൊച്ചു കുരുന്നുകൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരിപ്രിയ ആണ്. ഹരിപ്രിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ഹരി. ഇന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് ജുവലിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ജുവലിന് വേണ്ടിയിട്ട് വെൺമതി എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഹരിപ്രിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹരിപ്രിയയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജുവലിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഹൃദയപൂർവ്വം എന്ന സിനിമയിലെ നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക് കമ്പോസ് ചെയ്തു. ആൻഡ് മനു മഞ്ജു സാർ വരികൾ എഴുതി, ശ്രീറാം പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഹരിപ്രിയയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജുവലിന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. എൻ്റെ പേരിലും മാസ്റ്റർ എഫ് എം 90 പേരിലും ആൻഡ് ഓൾസോ ഹരിപ്രിയയുടെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം മുന്നോട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എന്തായാലും ജുവലിന് വേണ്ടിയിട്ട് വെൺമതി എന്ന അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047919. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. To the number 9526490909052669409090. So keep on listening to Ashriya FM 90, Nadinoppam, Natarkoppam.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-ഉം 26-ഉം ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊല്ലം ജോയാലുക്ക ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ബിഗിനിംഗ് വിത്ത് ജോയാലുക്കാസ് ആൻഡ് ജോളി സെൽസ്.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: மேனுஃபேக்சரர்ஸ் அண்ட் ஹோல்சேலர்ஸ் நெடுமங்காட் நெய்யாற்றங்கர கொட்டாரக்கர கருநாகப்பள்ளி.
1: டிஸ்சார்ஜ் ஆகி പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ അരോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: By the way, നമ്മളെന്താ പറഞ്ഞുവന്ത്?
5: Buy two, get one free ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഇഷ്ടം പോലെ
8: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 32 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
9: ഹലോ,
8: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
9: എന്റെ പേര് പ്രശാന്ത്.
8: ഓക്കെ പ്രശാന്ത്, ഏട്ടാ എവിടുന്ന്? പത്തനാപുരത്ത് നിന്നാണല്ലേ വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. എല്ലാവർക്കും സുഖാണോ?
9: സുഖാണ്.
8: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
9: കഴിച്ചു
8: കഴിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? വെള്ളിച്ചില്ലം വിതറി എന്ന പാട്ടാണ് കേക്കേണ്ട. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ഇല്ല, ആർക്കും വേണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് പ്രശാന്ത് ഏട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് വെള്ളിച്ചില്ലം വിതറി എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഇന്ന സിനിമയിൽ ബിച്ചു തിരുമല സർ വരികൾ എഴുതി, ആൻഡ് എ ടി ഉമ്മർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൃഷ്ണചന്ദ്രൻ സർ പാട്ട് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രശാന്ത് ഏട്ടന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മു ആണ്. അമ്മു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, ഞാൻ അമ്മു, എനിക്ക് പേസാമലെ സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അമ്മു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്മുവിന് വേണ്ടിയിട്ട് സിരിക് സാന്തർ പാടി, ആൻഡ് സിരിക് സാന്തർ ആൻഡ് അറ അരിയ ഖയാൽ മ്യൂസിക് കമ്പോസ് ചെയ്തു, സിരിക് സാന്തർ ആൻഡ് അറ ആര ഖയാൽ വരികൾ എഴുതിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ കറന്റ്ലി ഇൻസ്റ്റഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ ആകെ മൊത്തവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് പേസാമല എന്ന പാട്ട്. ഈ ഒരു പാട്ട് എന്തായാലും അമ്മുവിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9059562 9059269909. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആസ്ട്രിയ FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം വിജയവാഡയിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലേയിലെ നിമുവിൽ നിന്നും സൻസ്കാർ വാലിയിലൂടെ ഹിമാചൽ പ്രദേശിലെ ദർച്ച വരെ നീളുന്ന 298 കിലോമീറ്റർ റോഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഹനു ജലവൈദ്യുത പദ്ധതി, പ്രസരണ ലൈൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൌരാണിക ശിലാചിത്ര സംരക്ഷണത്തിനായി ലേയിലെ സിന്ധിഘട്ടിൽ ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ പെട്രോഗ്ലിഫ് സംരക്ഷണ പാർക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ സായുധസേന പൂർണ്ണ സജ്ജമാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: भारत से होने वाला जो डिफेंस एक्सपोर्ट केवल 686 करोड़ था, वह आज 25-26 में बढ़कर अप्रॉक्सिमेटली 39,000 करोड़ से अधिक हो गया. करीब 100 कंट्रीज को हमारे देश में बने डिफेंस प्रोडक्ट्स एक्सपोर्ट किए जा रहे हैं. अब हमारा लक्ष्य है कि 2029 तक भारत का डिफेंस एक्सपोर्ट 50,000 करोड़ रूपये तक पहुंच जाए.
0: കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കോക്കിലെത്തി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. UK ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജോൺ ഹീലിയുമായി ധനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അബുദാബിയിൽ റെയ്സിന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. വ്യോമാക്രമണമുണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാനക്കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. സിംഗപ്പൂരിന്റെ രണ്ട് കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം. ജി എഫ് എസ് പ്രൈഡ് എന്ന കപ്പലിന് തീപിടിച്ചതായും കേടുപാടുകൾ സംഭവിച്ച രണ്ടാമത്തെ കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിട്ടതായും സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. രണ്ട് കപ്പലിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പോർട്ട് അതോറിറ്റി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിൽ ഐആർജിസിയുടെയും ഇറാൻ സേനയുടെയും നിയന്ത്രണത്തിലാണെന്ന് ഐആർജിസി നാവിക കമാൻഡർ അലി അസ്മായി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റികളുടെ രൂപീകരണത്തിന് മാർഗമൊരുക്കിക്കൊണ്ട് 2016 റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വികസന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ പരസ്യം ചെയ്യുന്നതിനും വിൽപ്പന ആരംഭിക്കുന്നതിനും മുമ്പായി രേരയിൽ രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾക്കും വാങ്ങിയവർക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രേരയുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ രൂപീകരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാണിജ്യ യുപിഐ ഇടപാടുകൾക്ക് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ദീപാവലിക്ക് ശേഷം നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവകാലം കണക്കിലെടുത്താണ് തീരുമാനം. വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുള്ള 2,000 രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കാണ് എംഡിആർ ഏർപ്പെടുത്തുന്നത്. പശ്ചിമബംഗാളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 57,000-ത്തിലധികം ഇടങ്ങളിലാണ് ദുർഗാപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന വിധത്തിൽ കൊൽക്കത്തയിലടക്കം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്നെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഐഎംഎഫ്, ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.

0: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Gasset Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0491904074 0919 2919 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909026649090. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുതാണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സതീഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഐ എം സതീഷ് കുമാർ, സോങ് ഈസ് അംശം ഡെഡിക്കേറ്റഡ് ടു കൊളീഗ് അൻവർ, ക്യാൻ യു പ്ലീസ് പ്ലേ ദിസ് സോങ്. എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സതീഷ് ചേട്ടന് വേണ്ടിയിട്ട് അംശം എന്ന സിനിമയിലെ അംശം എന്ന പാട്ട്, അതെന്തായാലും ചേട്ടൻ്റെ കൊളീഗ് ആയിട്ടുള്ള അൻവർ ചേട്ടന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അക്സോമാനിയാക്ക്, MHR ഭൂമി എന്നിവർ ചേർന്ന് റൈറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. അതും അക്സോമാനിയാക്ക് മെയിൻ ലീഡ് ചെയ്തുകൊണ്ട് പാടിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. എന്തായാലും സതീഷ് ചേട്ടൻ്റെ കൊളീഗ് ആയിട്ടുള്ള അൻവർ ചേട്ടന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവു ആണ്. ദേവു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, ഞാൻ ദേവു, എനിക്ക് ആറ്റുമണൽ പായയിൽ എന്ന സോങ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ദേവു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദേവുവിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ റൺ ബേബി റൺ എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് സാർ വരികൾ എഴുതി, രതീഷ് വേഗ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് ലാലേട്ടൻ പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ 2 പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ. കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ. വിദ്യാർത്ഥികൾ അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
8: ഹലോ, എന്റെ പേര് കൃഷ്ണവേണി. ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് IHRD കൊട്ടാരക്കരയിലെ 3rd ഇയർ PSC സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ സ്റ്റഡീസിന്റെ കൂടെ തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു ക്രാഫ്റ്റ് പേജും ഉണ്ട്. ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് തുടങ്ങി എന്താന്ന് വെച്ചാൽ, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ പേരന്റ്സിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനോട് കൂടി തന്നെയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ചുറ്റുപാടിൽ ഞാൻ പലപ്പോഴും കുറെ സ്റ്റുഡൻസിനെ കാണാറുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ചെലവിന് വേണ്ടിയിട്ടും അവർക്ക് പേരന്റ്സിനോട് പൈസ ചോദിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ പേരൻസിന് അതൊരു ബർഡൻ ആവും എന്നുള്ളൊരു ഫീലിംഗ് കാരണം. അതൊക്കെ വെച്ച് നോക്കുമ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്റെ ക്രാഫ്റ്റ് ബിസിനസ് അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. മാത്രമല്ല എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടമുള്ള കോഴ്സിനോ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഡാൻസ് ക്ലാസ്സിലും പോകുന്നുണ്ട്. അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് എന്റെ പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല ഇത്ര നാളായിട്ട്. ഓരോ കുട്ടികളും അവരവരുടെ കഴിവ് തന്നെ തിരിച്ചറിഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു എന്റർപ്രണർഷിപ്പ് സ്വന്തമായിട്ട് തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുണ്ട്.
2: Inspire other students with your own stories. October 15, World Students Day.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171717.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidamangar, Neyatankara, Kottarakara, Karunagappally.
6: Yasit Kaffi. Ivide ishtam pole vaattu.
7: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RG സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ?
8: ഞാൻ ദേവദർശ്.
7: ദേവദർശ്, എവിടുന്നാ വിളിക്കുന്നേ?
8: ചെങ്ങമനാട്.
7: ചെങ്ങമനാട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇന്ന് ക്ലാസ്സിനൊന്നും പോകണ്ടായിരുന്നോ?
8: അതെയല്ലേ,
7: രണ്ടു ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ടോ? ആണല്ലേ, ഓക്കെ. അപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ?
8: ഇന്ന് മനുഷ്യരെ കറക്കം തരുകയെ, ആ പാട്ട്.
7: ആ പാട്ടാണ് വേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
8: എല്ലാ ഡ്രൈവർമാർക്ക് വേണ്ടിട്ടാ.
7: കേട്ടില്ല.
8: എല്ലാ ഡ്രൈവർമാർക്കും
7: വേണ്ടിട്ടാണല്ലേ. അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ദേവദർശ് ആണ്. ദേവദർശ് ചോദിച്ചിരിക്കുന്ന പാട്ട് ഈ പറക്കം തളിക എന്ന സിനിമയിൽ ഗിരീഷ് പുതഞ്ചേരി സാർ വരികൾ എഴുതി, ഔസേപ്പ് അച്ഛൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് MG ശ്രീകുമാർ പാടിയ പറക്കം തളിക ഇത് മനുഷ്യനെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം ദേവദർശ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡ്രൈവേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദേവദർശനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സഞ്ജയ് ആണ്. സഞ്ജയ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, ഞാൻ സഞ്ജയ്. എനിക്ക് കൺകൽ ഇരുന്നാൽ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ? എന്റെ ബെസ്റ്റിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സഞ്ജയ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സഞ്ജയുടെ ബെസ്റ്റിക്ക് വേണ്ടിയിട്ട്, ബെസ്റ്റിയുടെ പേരെന്തായാലും മെൻഷൻ ചെയ്തിട്ടില്ല, ബെസ്റ്റിക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, സുബ്രഹ്മണ്യപുരം എന്ന സിനിമയിൽ താമരേ സാർ വരികൾ എഴുതി, ജെയിംസ് വസന്തൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് ബെല്ലി രാജ ആൻഡ് ദീപ മിരാം ചേർന്ന് പാടിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് കൺകൾ ഇരുന്നാൽ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് സഞ്ജയ്ക്കും സഞ്ജയുടെ ബെസ്റ്റിക്കും വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0471 4 0 4 2 9 1 0 4 2 9 1 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9 5 2 6 4 9 0 9 0 9 5 2 6 6 4 9 0. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Aarogyapoornamaya jeevithathinu ini vishwasthamaya maattam. Kollam Edakkadulla Glory's Food Kudumbashree Unit avadhirippikkunnu Glory's Multigrain Oats. 22 param dhanyangalude poshakangalumayi prameham niyanthrikkan diabetic oatsum, oppam kuttikalkkum muthirnavarkkumayi multigrain sweet oatsum.
3: Glory's Foods, enjoy glorious experience. Edakkad, Kollam.
4: പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
5: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
6: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക.

0: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: നമ്മളെന്താ പറഞ്ഞു?
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Yes, we are back on Gazette Coffee. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 33 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? സാന്ദ്രയാണോ? സാന്ദ്രക്കുട്ടി ഫുഡ് കഴിച്ചോ? കഴിച്ചല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് സ്കൂളിൽ പോണ്ടായിരുന്നോ?
7: സ്കൂളിൽ പനിയായിരുന്നു.
6: പനിയായിരുന്നു അണ്ട്. ഹോസ്പിറ്റലിൽ പോയോ?
7: ഹോസ്പിറ്റലിൽ പോയാ
6: ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും മരുന്നൊക്കെ കഴിച്ച് നന്നായിട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് സാന്ദ്രക്കുട്ടിക്ക് ഏത് പാട്ടാ കേക്കേണ്ടേ? ആ, പാടിക്കോ പാടിക്കോ.
7: ആ

0: ഹലോ, നന്നായിട്ട് പാടിയല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് സാന്ദ്രക്കുട്ടിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
1: പ്രജ എന്ന മൂവിയിലെ
0: അല്ലികൾ എന്ന പാട്ടാണല്ലേ കേക്കണ്ട. അപ്പൊ ആർക്കതിന് വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്ക് വേണ്ടിട്ടാ? ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സാന്ദ്രക്കുട്ടിയാണ്. സാന്ദ്രക്കുട്ടി നല്ലൊരു പാട്ടൊക്കെ നമുക്ക് പാടിത്തന്നു. ആൻഡ് ചോദിച്ചിരിക്കുന്നത് അല്ലികൾ എന്ന പാട്ടാണ്. പ്രജ എന്ന സിനിമയിൽ MD രാജേന്ദ്രൻ സർ വരികൾ എഴുതി, MG രാധാകൃഷ്ണൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് MG ശ്രീകുമാർ സാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് അല്ലികളിൽ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് അസ്റ്റംഫം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാന്ദ്രക്കുട്ടിക്കും വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് RJ ശ്രീശാന്ത് ആണ്. ശ്രീശാന്ത് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് RJ സുൽത്താന, ഐ എം RJ ശ്രീശാന്ത്. പ്ലേ ദി സോങ് ആകാശത്ത് ഫ്രം ദ മൂവി കുക്കു, ആൻഡ് ദി സോങ് ഈസ് ഡെഡിക്കേറ്റഡ് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് പ്രണവ് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീശാന്ത് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാമായി RJ ശ്രീശാന്ത് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ആകാശത്ത് എന്ന പാട്ടാണ്. അതും ശ്രീശാന്ത് ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പ്രണവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ യുഗഭാരതി സർ വരികൾ എഴുതിയ കുക്കു എന്ന സിനിമയിൽ ഒരു അടിപൊളി പാട്ടാണ് ഈ ആകാശത്ത് എന്ന പാട്ട്. ആൻഡ് സന്തോഷ് സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കല്യാണി നായർ ആൻഡ് പ്രദീപ് കുമാർ ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ്. അപ്പോൾ എന്തായാലും ശ്രീശാന്തേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പ്രണവിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919070 4719 9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909059269.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 52 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാനു ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ, ഞാൻ ഷാനു തങ്കച്ചൻ. ആദ്യമായി നമ്മുടെ എല്ലാ കുട്ടികൾക്കും സ്റ്റുഡൻസ് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം എ പി ജെ അബ്ദുൽ കലാം സാറിനെ ഓർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു തമിഴ് പാട്ട് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷാനു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷാനു ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടും ഉറപ്പായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ചേട്ടന് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മാംഗല്യം എന്ന പാട്ടാണ്. അതും ഈശ്വരൻ എന്നൊരു പാട്ടാണ്, ഒരു അടിപൊളി പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ യുഗഭാരതി സർ വരികൾ എഴുതി, സിലംബരൻ സർ, റോഷിനി, ജെ കെ വി, താമൻ ഇവരൊക്കെ ചേർന്ന് പാടി, താമൻ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു അടിപൊളി പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോട് കൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് ലൈവിൻ്റെ ടൈമിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. എന്തായാലും ഇപ്പം ഈ ഒരു കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്തു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ ഗിവ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Good afternoon, welcome to Loud Speaker with me, RJ Anamika. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ എല്ലാവരും വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? ആകാശത്തോളം ഉയർന്നു പറക്കാനായിട്ടും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ടും ലോകത്തെ തന്നെ മാറ്റം മറിക്കാനും ഒക്കെ കൊതിച്ച ഒരു മനോഹരമായിട്ടുള്ള കാലം നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു. അറിവിന്റെ വലിയ ലോകത്തേക്ക് പിച്ചവെച്ച് നടക്കാൻ തുടങ്ങുന്ന ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങളുമായിട്ട് ലോകത്തെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമുക്ക് ചുറ്റും. നാളെയുടെ വാഗ്ദാനങ്ങൾ എന്നും രാജ്യത്തിന്റെ ഭാവി എന്നും നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ വിളിക്കുന്നവർ. യെസ്, ഇന്നത്തെ ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് എന്താണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പലർക്കും ഉത്തരം കിട്ടിയെന്ന് വരില്ല. എങ്കിലും നമ്മുടെ എല്ലാം ഉള്ളിലെ ആ പഴയ പഠനകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഇന്നും പുസ്തകങ്ങളോടും അറിവിനോടും കൂട്ടുകൂടുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ദിവസം. ഇന്ന് October 15th വേൾഡ് സ്റ്റുഡൻസ് ഡേ അഥവാ ലോക വിദ്യാർത്ഥി ദിനമാണ്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് മാറ്റിവെച്ച ഒരു ദിനം. ഈ പഠനം എന്ന് പറയുന്നത് കേവലം പരീക്ഷ എഴുതാനായിട്ടും മാർക്കുകൾ നേടാൻ വേണ്ടിയിട്ടും മാത്രമല്ല, മറിച്ച് നല്ല മനുഷ്യരായിട്ട് വളരാനായിട്ടും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും ഉള്ളതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇങ്ങനൊരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട മികച്ച വിദ്യാഭ്യാസത്തെ കുറിച്ചും അവരുടെ മാനസികവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയെ കുറിച്ചും ലോകത്തോട് വിളിച്ചു പറയുക എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. വിദ്യാർത്ഥികളാണ് നാളെയുടെ കരുത്ത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഇനി എന്തുകൊണ്ടാണ് October 15 തന്നെ ലോക വിദ്യാർത്ഥി ദിനമായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനു പിന്നിൽ വളരെ മനോഹരമായ നമുക്കെല്ലാം എന്നും അഭിമാനിക്കാവുന്ന ഒരു കാരണമുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള മിസൈൽ മാൻ, നമ്മുടെ പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് October 15 എന്ന് പറയുന്നത്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് നമ്മളെ പഠിപ്പിച്ച കുട്ടികളെയും വിദ്യാർത്ഥികളെയും സ്വന്തം ജീവന തുല്യം സ്നേഹിച്ച ആ മനുഷ്യന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം നമ്മൾ വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയൊരു പാഠപുസ്തകമാണ് എന്ന് തന്നെ പറയാം. ഒരു വലിയ സയന്റിസ്റ്റോ ഇന്ത്യയുടെ രാഷ്ട്രപതിയോ എന്നതിലുപരി തന്നെ ഒരു അധ്യാപകനായിട്ട് അറിയപ്പെടാനായിട്ടാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. തനിക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തിലും അദ്ദേഹം കുട്ടികളുമായിട്ട് സംവദിക്കാനായിട്ടും അവരുടെ നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനായിട്ടും അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ മനസ്സിലെ കൊച്ചു സംശയങ്ങൾക്ക് ചിറക് മുളപ്പിക്കാനായിട്ടും അവരെ വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് പ്രേരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഷില്ലോങ്ങിലെ IIMലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞത് എന്നത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോടുള്ള ആത്മബന്ധത്തിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. 2010 ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 79th ജന്മദിനത്തില് October 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള വിലമതിക്കാനാവാത്ത സംഭാവനകളെയും വിദ്യാർത്ഥികളോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായിട്ടുള്ള സ്നേഹത്തെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊരു തുടക്കം. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും October 15 നമ്മൾ വളരെ ആവേശത്തോടുകൂടി വിദ്യാർത്ഥി ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ദിനം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മാത്രമല്ല അദ്ദേഹം നമുക്ക് കാട്ടി തന്നിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെയും കൂടിയാണ് ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ദിവസത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസ മേഖല അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും അവർ നേരിടുന്ന ചലഞ്ചസും ചില്ലറയല്ല അല്ലെ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകാനായിട്ടും അവർക്ക് മികച്ച പഠന സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ടും സമൂഹത്തിനുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. ഓരോ കുട്ടിക്കും മികച്ച വിദ്യാഭ്യാസം എന്നത് അവരുടെ ജന്മാവകാശമാണെന്നും അതൊരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നും ഈ ലോക വിദ്യാർത്ഥി ദിനം നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അറിവ് എന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണല്ലേ. ആ യാത്രയിൽ വിദ്യാർത്ഥികൾക്ക് കൂട്ടായിട്ട് നൽകാനായിട്ട് സർക്കാരിന്റെയും മറ്റ് സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ ഇന്ന് ലഭ്യമാണ്. പല വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വേൾഡ് സ്റ്റുഡൻസ് ഡേയിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ചില പ്രധാനപ്പെട്ട സ്കീമുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോ ഈ സ്കീമുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കേൾക്കാം, മനസ്സിലാക്കാം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: You know what? Guess who's back? We back, baby.

അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി, ഇന്ന് ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്കീമുകളെ കുറിച്ച് അഥവാ പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ പ്രോത്സാഹൻ അഥവാ PMUSP സെൻട്രൽ സെക്ടർ സ്കീമിനെ കുറിച്ചാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന വളരെ മികച്ചൊരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. പ്ലസ് ടു പഠനത്തിന് ശേഷം ബിരുദ ബിരുദാനന്തര തലങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കോ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ദൈനംദിന പഠന ചെലവുകൾ നേരിടാനായിട്ട് ഈ സ്കീം വലിയൊരാശ്വാസമാണ്. ഈ സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രധാന യോഗ്യത എന്നത് പ്ലസ് ടു ബോർഡ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കുക എന്നതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പാസ്സായവരിൽ ആദ്യത്തെ 20% ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അർഹതയുള്ളത്. കൂടാതെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപയിൽ കവിയാനായിട്ട് പാടില്ല എന്നൊരു നിബന്ധന കൂടി ഇതിലുണ്ട്. റെഗുലർ ആയിട്ട് കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പഠിക്കുന്നവർക്ക് മാത്രമേ ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കറസ്പോണ്ടൻസ് വഴിയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയോ പഠിക്കുന്നവർക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന വിദ്യാർത്ഥികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം എത്രയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ബിരുദ പഠനത്തിന്റെ ആദ്യത്തെ 3 വർഷങ്ങളിൽ പ്രതിവർഷം 10,000 രൂപ വീതമാണ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നത് കേട്ടോ. തുടർന്ന് ബിരുദാനന്തര ബിരുദം ചെയ്യുന്ന സമയത്ത്, അതായത് PG ചെയ്യുന്ന സമയത്ത്, ഇത് പ്രതിവർഷം 20,000 രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എഞ്ചിനീയറിംഗ് പോലെയുള്ള 4-5 വർഷം നീളുന്ന പ്രൊഫഷണൽ കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യത്തെ 3 വർഷം 10,000 രൂപ വീതവും 4-5 വർഷങ്ങളിൽ 20,000 രൂപ വീതവുമാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കാട്ടോ. ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാനായിട്ട് വിദ്യാർത്ഥികൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അഥവാ NSP വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ്, കുടുംബത്തിന്റെ വരുമാന സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ കമ്പൽസറി ആയിട്ടും കയ്യിൽ കരുതേണ്ടതുണ്ട്. അപേക്ഷ സബ്മിറ്റ് ചെയ്ത് സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ഇത് പുതുക്കാനായിട്ട് വാർഷിക പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്കും ക്ലാസ്സിൽ 75% ഹാജരും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയുടെയും സ്വപ്നങ്ങൾക്ക് തടസ്സമാകരുത് എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ സ്കീമിനെ കുറിച്ച് അർഹരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സമയബന്ധിതമായിട്ട് അപ്ലൈ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോ ഇന്ന് ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ചധികം സ്കീമുകളെ കുറിച്ചും അതായത് പദ്ധതികളെ കുറിച്ചൊക്കെ പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: ലൗഡ്സ്പീക്കർ
1: ലൗഡ്സ്പീക്കർ
2: അരവിന്ദ് ആഘോഷം
3: ആഘോഷം.
4: ഇന്ന് October 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. സോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളെ കുറിച്ചാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അടുത്തൊരു പ്രധാനപ്പെട്ട സ്കീമാണ് പ്രധാൻ മന്ത്രി വിദ്യാലക്ഷ്മി അഥവാ PM വിദ്യാലക്ഷ്മി പദ്ധതി. ഈ ഒരു സ്കീമിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. ഉന്നത പഠനത്തിന് പണം ഒരു തടസ്സമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ വളരെ മികച്ചൊരു ഒറ്റജാലക സംവിധാനമാണ് ഇത്, അതായത് സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം. പലപ്പോഴും ഉപരിപഠനത്തിനായിട്ട് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ഏത് ബാങ്കിൽ പോകണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നോർത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ എടുക്കാറുണ്ട്. ഓരോ ബാങ്കുകളിലും കയറി ഇറങ്ങി ഫോമുകൾ പൂരിപ്പിച്ച് സമയം കളയുന്ന ആ ഒരു പഴയ രീതിയെ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയെടുക്കുകയാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ ചെയ്യുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും സംയുക്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പോർട്ടൽ വഴി വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ 40 വരുന്ന വിവിധ ബാങ്കുകൾ നൽകുന്ന എഡ്യൂക്കേഷൻ ലോണുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ അറിയാനായിട്ടും അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഇന്ത്യയിലോ വിദേശത്തോ ഉപരിപഠനം നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഈ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ വായ്പയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോമൺ എഡ്യൂക്കേഷണൽ ലോൺ ആപ്ലിക്കേഷൻ ഫോം എന്നൊരൊറ്റ ഫോം മാത്രമാണ് ഇതിനായിട്ട് പൂരിപ്പിക്കേണ്ടത് എന്നതാണ്. അതായത് vidyalakshmi.co.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നൽകി ആദ്യം ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. ശേഷം അതിലുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെയും രക്ഷിതാക്കളുടെയും ഡീറ്റെയിൽസ്, പഠിക്കാനായിട്ട് പോകുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ്, വരുമാന ഡീറ്റെയിൽസ് എന്നിവ കൃത്യമായിട്ട് നൽകുക. ഈ ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരേ സമയം 3 വ്യത്യസ്ത ബാങ്കുകളുടെ എഡ്യൂക്കേഷൻ ലോണുകൾക്ക് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപേക്ഷ നൽകിയാൽ മാത്രം പോരല്ലോ, അത് ഏതുവരെയായി എന്നറിയാനായിട്ടും ഈ പോർട്ടൽ തന്നെ ഫെസിലിറ്റീസ് ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡാഷ് ബോർഡിൽ പോയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചോ, അതായത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ഏതെങ്കിലും കൂടുതൽ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ, ലോൺ പാസ്സായോ എന്നെല്ലാമുള്ള ഡീറ്റെയിൽസ് അപ്പപ്പോ തന്നെ ഓൺലൈനായിട്ട് അറിയാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷൻ ലോണുകൾക്ക് പുറമെ സർക്കാരിന്റെ വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലേക്ക് നേരിട്ട് പോകാനുള്ള ഒരു ഫെസിലിറ്റിയും ഇതിലൊരുക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബാങ്കുകളിൽ ക്യൂ നിൽക്കാതെ തന്നെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനുള്ള പണം കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മികച്ച വഴികാട്ടിയാണ് വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത്.

0: ഒപ്പം നാട്ടാർക്കൊപ്പം. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്ന് ഒക്ടോബർ 15th വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് പഠനം നിർത്താനായിട്ട് നിർബന്ധിതരാകുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം, അഥവാ NMMSS. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പ്രതിവർഷം 12,000 രൂപ, അതായത് മാസം 1,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകി അവരുടെ തുടർ പഠനം ഉറപ്പാക്കുന്ന ഒരു സ്കീമാണ് കേട്ടോ. ഇത് സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. എന്നാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3,50,000 രൂപയിൽ കവിയാനായിട്ട് പാടില്ല എന്നൊരു പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട്. അതുപോലെ തന്നെ തൊട്ടു മുൻപത്തെ വർഷം, അതായത് 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ കുറഞ്ഞത് 55% മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഇതിൽ 5% ഇളവും ലഭിക്കുന്നതാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ സ്കോളർഷിപ്പിന് അർഹരായവരെ കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാരുകൾ അതാത് സമയങ്ങളിൽ നടത്തുന്ന ഒരു പ്രത്യേക പരീക്ഷയിലൂടെയാണ് കേട്ടോ. മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, അതായത് മാറ്റ്, സ്കൊളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സാറ്റ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുള്ള ഈ പരീക്ഷ പാസ്സാകുന്നവർക്കാണ് സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കാനായിട്ട് പോകുന്നത്. പരീക്ഷയിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈൻ ആയിട്ട് തങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ 12ാം ക്ലാസ് വരെയെങ്കിലും പഠനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഈ ഒരു സ്കീമിലൂടെ. അപ്പോ ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു ദിവസമാണ്. സോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയും കുറച്ചധികം സ്കീമുകളെ കുറിച്ച് പറയാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 ലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം കാവൽ നിൽക്കുന്ന, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നാടിനെ സംരക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്, നമ്മുടെ സായുധ സേന അംഗങ്ങളും പോലീസുകാരും അല്ലെ. അവരുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതാണ് പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് സ്കീം, അഥവാ PMSS. മുൻ വിമുക്ത ഭടന്മാര്, കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ, അതുപോലെ തീവ്രവാദി ആക്രമണങ്ങളിലോ നക്സൽ ആക്രമണങ്ങളിലോ വീരമൃത്യു വരിച്ചിട്ടുള്ള സ്റ്റേറ്റ് പോലീസ് ഉദ്യോഗസ്ഥര്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, അസം റൈഫിൾസ് എന്നിവരുടെ എല്ലാ മക്കൾക്കും വിധവകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ആർട്സ് അല്ലെങ്കിൽ സയൻസ് ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്കല്ല, മറിച്ച് പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സ് പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക കേട്ടോ. അതായത് BTech, MBBS, BDS, BEd, MBA, MCA തുടങ്ങിയിട്ടുള്ള അംഗീകൃത പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് ടു ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദ തലത്തിൽ കുറഞ്ഞത് 60% മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിനുള്ള അർഹതയുള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്ത നിരക്കിലാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. പെൺകുട്ടികൾക്ക് പ്രതിമാസം 3000 രൂപ വെച്ച് വർഷത്തിൽ 36,000 രൂപയും ആൺകുട്ടികൾക്ക് പ്രതിമാസം 2,500 രൂപ വെച്ച് വർഷത്തിൽ 30,000 രൂപയുമാണ് ഈ പദ്ധതിയിലൂടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നത്. ഇതിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. അതായത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് എല്ലാ വർഷവും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടാതെ വിമുക്ത ഭടന്മാരുടെ മക്കളാണെന്ന് തെളിയിക്കുന്ന കേന്ദ്ര സൈനിക് ബോർഡിൽ നിന്നോ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ കമ്പൽസറി ആയിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവരോടും നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചവരോടുമുള്ള നമ്മുടെ ഭരണകൂടത്തിന്റെ കടപ്പാടിന്റെ ഒരു ചെറിയ പ്രതീകം കൂടിയാണ് ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയാട്ടോ. അപ്പോ ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. സോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലൗഡ് സ്പീക്കറിൽ ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ, ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. സോ ഈ ഒരു ലോക വിദ്യാർത്ഥി ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല ആരോഗ്യവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ, അഥവാ PM പോഷൺ എന്നാണ് ഈ സ്കീമിന്റെ പേര് വരുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകളിലെ നിലവിലുണ്ടായിരുന്ന ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയതും ഏറ്റവും വിപുലീകരിച്ചതുമായിട്ടുള്ള ഒരു രൂപമാണ് ഈ ഒരു സ്കീം എന്ന് പറയാട്ടോ. നമ്മുടെ രാജ്യത്തെ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ചൂടുള്ള ഭക്ഷണം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഈ പദ്ധതി ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ സ്കൂൾ തലം മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ഈ സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനായിട്ട് കുട്ടികളോ രക്ഷിതാക്കളോ എവിടെയും പോയിട്ട് പ്രത്യേകം അപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അർഹരായിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഫീസ് കൂടാതെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ ഒരു ഉച്ചഭക്ഷണം ലഭിക്കുന്നത്. ജാതി മത ലിംഗഭേദമന്യേ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള അവസരം ഇതിലൂടെ ഒരുക്കുന്നുണ്ട്. നിർധനരായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അത്തരം കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള അളവിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതിലൂടെ രാജ്യത്തെ പോഷകാഹാരക്കുറവും അതുപോലെ കുട്ടികളുടെ വിളർച്ചയും ഒരു പരിധിവരെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു PM പോഷൺ പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും സർക്കാർ വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം 450 കലോറിയും 12 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നൽകുന്നത്. ഇതിനായിട്ട് 100 ഗ്രാം ധാന്യങ്ങൾ, 20 ഗ്രാം പയറുവർഗ്ഗങ്ങൾ, 50 ഗ്രാം പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ കമ്പൾസറി ആയിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. എന്നാൽ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വളർച്ചയുടെ ഘട്ടമായതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ പോഷകങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 700 കലോറിയും 20 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഉറപ്പാക്കുന്നത്. 150 ഗ്രാം ധാന്യങ്ങൾ, 30 ഗ്രാം പയറുവർഗ്ഗങ്ങൾ, 75 ഗ്രാം പച്ചക്കറികൾ എന്നിവയൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്ന ഓരോ കുട്ടിക്കും ദിവസവും ലഭിക്കുന്നുണ്ടെന്ന് ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നുണ്ട്. ചോറിനും കറികൾക്കും പുറമെ മുട്ട, പാല്, പഴങ്ങൾ തുടങ്ങിയവയും കുട്ടികളുടെ ആരോഗ്യത്തിനായിട്ട് പല സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകാറുണ്ട്. പോഷകാഹാരം നൽകുക എന്നതിനപ്പുറം വിദ്യാർത്ഥികളുടെ പഠനത്തിലും ഹാജർ നിലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പട്ടിണി കാരണം സ്കൂളിൽ വരാൻ മടിച്ചിരുന്ന പല കുട്ടികളും ഈ ഉച്ചഭക്ഷണ പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രം കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായിട്ടും കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധ വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഈ പദ്ധതിയുടെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് തിഥി ഭോജൻ എന്ന കോൺസെപ്റ്റാണ്. അതായത് പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പിറന്നാളോ അല്ലെങ്കിൽ വിവാഹ വാർഷികമോ ഒക്കെ സ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേക ഭക്ഷണം നൽകിക്കൊണ്ട് ആഘോഷിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിലെ കൃഷിയോടും പ്രകൃതിയോടും താല്പര്യം വളർത്തുന്നതിനായിട്ട് സ്കൂളുകളിൽ തന്നെ പച്ചക്കറി തോട്ടങ്ങൾ നിർമ്മിക്കാനായിട്ടും അതിലെ പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ടും ഈ ഒരു സ്കീം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ ഒരുപോലെ സംരക്ഷിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചുവടുവെപ്പാണ് PM പോഷൺ സ്കീം.

0: ആട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
4: Check 1, 2, 3.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് October 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വിദ്യാർത്ഥികൾക്ക്

നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചും എഡ്യൂക്കേഷൻ ലോണുകളെ കുറിച്ചും അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ചും ഒക്കെ ആണെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്കീം ഒരല്പം ഡിഫറെന്റ് ആണ്. ഒരു വിദ്യാർത്ഥി മികച്ച മാർക്കോടുകൂടി പാസ്സായി ഉന്നത പഠനത്തിനായിട്ട് ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ചേരുന്ന സമയത്ത് അവിടെ നല്ല ലാബുകളും ലൈബ്രറികളും മികച്ച അധ്യാപകരും സ്മാർട്ട് ക്ലാസ് റൂംസും ഒക്കെ ഉണ്ടെങ്കിലേ പഠനം കൂടുതൽ എളുപ്പവും രസകരമാകും അല്ലെ. നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും പഠന നിലവാരവും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ അഥവാ റൂസ. 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പദ്ധതി ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന ഒരു സ്കോളർഷിപ്പ് അല്ല, മറിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾക്കും സർവകലാശാലകൾക്കും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നൽകി അവിടുത്തെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങളിലെയും പിന്നോക്ക പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മികച്ച ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് റൂസയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസിലെ ഒന്ന് എന്ന് പറയാട്ടോ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും നിലവിലുള്ള കോളേജുകളെ സർവകലാശാലകളായിട്ട് ഉയർത്താനായിട്ടും ഈ ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, പെൺകുട്ടികൾക്കും പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പഠിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കുക, ക്യാമ്പസുകളിൽ പുതിയ കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കുക, അതുപോലെ ലൈബ്രറികളിൽ പുതിയ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളും കൊണ്ടുവരിക, സ്പോർട്സ് ഫെസിലിറ്റീസ് മെച്ചപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം റൂസ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മുടെ പല കോളേജുകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് പോലും തന്റെ നാട്ടിലെ ഗവൺമെന്റ് കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാനായിട്ടും ഗവേഷണങ്ങൾ നടത്താനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകരുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടും കാലാനുസൃതമായിട്ടുള്ള പുതിയ കോഴ്സുകൾ തുടങ്ങാനായിട്ടും ഈ പദ്ധതി സംസ്ഥാനങ്ങളെ സഹായിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ പഠിക്കാനായിട്ടുള്ള ആഗ്രഹവും കഴിവും മാത്രമുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കി അവരെ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർത്തിയെടുക്കുന്നതിൽ ഈ പദ്ധതി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

അരവിന്ദ് ആഘോഷം. ഇന്ന് ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് സ്കീമുകളെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലെ. ഇനി ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഉന്നത വിദ്യാഭ്യാസത്തിനായ ബാങ്കുകളിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനകം ലോൺ എടുത്ത വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരുപോലെ ആശ്വാസമാകുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതാണ് സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം, അഥവാ CSIS. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇന്ത്യയിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രൊഫഷണലോ ടെക്നിക്കലോ ആയിട്ടുള്ള കോഴ്സുകൾ, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് വിദ്യാഭ്യാസ വായ്പ എടുക്കുമ്പോൾ ആ ലോണിന്റെ പലിശ ബാധ്യതയിൽ നിന്നും വലിയൊരു ആശ്വാസം നൽകുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഒരു പദ്ധതിയാണ് ഇത്. പലപ്പോഴും വായ്പ എടുത്ത് പഠിക്കുന്ന കാലയളവിൽ അതിന് വലിയൊരു തുക പലിശയായിട്ട് ബാങ്കിൽ അടയ്ക്കേണ്ടി വരുന്നത് പല ഫാമിലീസിനും വലിയൊരു സാമ്പത്തിക ഭാരമാകാറുണ്ടല്ലേ. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് സർക്കാർ ഈ പലിശ സബ്സിഡി സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദ്യാർത്ഥി പഠിക്കുന്ന കാലയളവിലും പഠനം കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു വർഷം കൂടിയും ബാങ്കിൽ അടയ്ക്കേണ്ടി വരുന്ന പലിശ കംപ്ലീറ്റ് ആയിട്ടും കേന്ദ്ര സർക്കാർ തന്നെ അടച്ചു തീർക്കും എന്നതാണ്. അതായത് ആ കാലയളവിൽ പലിശ ഇനത്തിൽ ഒരു രൂപ പോലും വിദ്യാർത്ഥിയോ രക്ഷിതാവോ ബാങ്കിൽ അടയ്ക്കേണ്ടതില്ല എന്നർത്ഥം. കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം അന്ന് ബാക്കിയുള്ള മുതലും അതിനുശേഷമുള്ള പലിശയും മാത്രം EMI ആയിട്ട് അടച്ചു തുടങ്ങാനായിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കും. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 4,50,000 രൂപയിൽ കവിയാനായിട്ട് പാടില്ല എന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട യോഗ്യത. IBA അംഗീകൃത ബാങ്കുകളിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ എടുത്തവർക്കാണ് ഈ സബ്സിഡി ലഭിക്കാട്ടോ. ഇതിനായിട്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ലോൺ എടുത്ത ബാങ്കിൽ ഹാജരാക്കി ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ബാങ്ക് മുഖേനയാണ് സർക്കാരിൽ നിന്നും സബ്സിഡി തുക അക്കൗണ്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വലിയ കോഴ്സുകൾ പഠിക്കാനായിട്ട് മടിച്ചു നിൽക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി തീർച്ചയായിട്ടും ആശ്വാസം നൽകുന്ന ഒരു സ്കീം തന്നെയാണ്. ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിന്റെയും ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളാണല്ലേ. അവരുടെ സ്വപ്നങ്ങൾക്ക് ചെറുക് നൽകാനായിട്ട് ഇത്തരം പദ്ധതികൾ സഹായിക്കട്ടെ. സോ നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് നെവർ സ്റ്റോപ്സ് ടീച്ചിങ്. വൺസ് അഗൈൻ ഹാപ്പി വേൾഡ് സ്റ്റുഡൻസ് ഡേ.

Hi, hello, good evening, and welcome to Australia Premier League with me, RJ Elikuti. അങ്ങനെ ഒക്ടോബർ മാസം 15-ാം തീയതി ഒരു വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം 4 മണി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് നമ്മളെല്ലാവരും ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഈവനിങ് സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. എല്ലാവരും ആ ഒരു ഡേ വൈൻഡപ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഈവനിങ് നമ്മളൊരു ചെറിയ ടീ ബ്രേക്ക്, ഒരു സ്നാക്സ് ബ്രേക്ക് ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അങ്ങനത്തെ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള സമയം, നമ്മൾ ആ ഒരു ദിവസത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സമയം, നമ്മുടെ എല്ലാവരുടെയും നല്ല കുറച്ച് ടൈം, ആ ഒരു സമയത്ത് നല്ല പോലെ നല്ല നല്ല പാട്ടുകളൊക്കെ കേൾപ്പിക്കാനും ഒപ്പം നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഗെയിം, ഒരു ടാസ്ക് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ആസ്ട്രേലിയ പ്രീമിയർ ലീഗിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്നിങ്ങനെ നോക്കുവാണ് എങ്കിൽ, ഇത്രയും നേരം നമ്മുടെ റേഡിയോ കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം, ഇന്നത്തെ ഒരു ദിവസത്തിന് വളരെ പ്രാധാന്യം ഉള്ള ഒരു ദിവസമാണ്. ഇന്ന് നമ്മൾ എന്തെങ്കിലും നമുക്ക് ജോലി ചെയ്യുന്ന ഒരാളുകളാണ് എങ്കിൽ, പക്ഷേ ഇന്നലെ വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളുമായിരിക്കാം. വിച്ച് മീൻസ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരിക്കലെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒരു സ്റ്റുഡൻറ്റ്, ഒരു പഠിക്കുന്ന ഒരു കുട്ടിയായി മാറിയിട്ടുണ്ടാകാം അല്ലേ. സോ ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റുഡൻസ് ഡേ ആണെന്ന് പറയാനായിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മദിനത്തോടുകൂടി അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൽ വിദ്യാഭ്യാസം, ശാസ്ത്രീയ ചിന്താഗതി, യുവജന ശാക്തീകരണം, അതുപോലെ തന്നെ ഇന്നോവേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു പങ്കിനെ ഈ ഒരു ദിവസം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. സോ അധ്യാപനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ വളർച്ചയോടുമുള്ള നമ്മുടെ കലാം സാറിൻ്റെ ഒരു പ്രതിബദ്ധതയൊക്കെ ആയിരുന്നു ഈ ഒരു ദിവസം പ്രതിഫലിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന് നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു എന്നുള്ള ടാഗ് ലൈനൊക്കെ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതിനേക്കാട്ടിൽ ഇഷ്ടം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്ന് പറയുന്നതായിരുന്നു ഇഷ്ടം. എനിവെയ്സ്, ഇന്ന് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളായി, അതിനുശേഷം ഇപ്പോൾ വലിയ ആളുകളായിട്ടുള്ള ആളുകളായിരിക്കും, ഇപ്പോഴും സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. സോ നിങ്ങളെ ഒന്ന് കുറച്ച് നൊസ്റ്റാൾജിക് ആക്കാനാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ. നമ്മൾ പണ്ട് സ്കൂളുകളിൽ സയൻസ് വിഷയങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് തത്വങ്ങളുണ്ട് അല്ലേ. കുറേ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിലാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബയോളജിയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ ഇതിലെല്ലാം പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത്. പിന്നീട് നമ്മൾ വലുതായതിനു ശേഷം നമ്മൾ പഠിച്ച മേഖലകളിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലകളിൽ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത വന്നിട്ടുണ്ടായിരിക്കണം അല്ലേ. സോ ഇന്ന് ഞാൻ നിങ്ങളെ ആ പഴയ സയൻസ് ക്ലാസ്സുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് പോകുന്നത്. ഇതെന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അത് ചെറിയ ചെറിയ ചോദ്യങ്ങളായിട്ട് ഞാൻ ചോദിക്കാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ സയൻസ് ക്ലാസ്സുകളിൽ അന്ന് നമ്മളുടെ ടീച്ചേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് പോവുകയാണ്. അന്ന് ക്ലാസ്സിൽ എത്ര പേര് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു എന്ന് നമുക്ക് ഇന്നറിയാം. ആൻഡ് ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഇതിന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനൊക്കെയായിട്ട് പറ്റും. സോ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണോ അതോ പണ്ട് പഠിച്ച ആൾക്കാർക്കാണോ ഇത് കറക്റ്റായിട്ട് അറിയുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാനായിട്ടുണ്ട് ഇന്നത്തെ ആസ്ട്രേലിയ പ്രീമിയർ ലീഗിൽ. സോ ക്വസ്റ്റ്യൻസ് എന്താണ്, അതിനുള്ള ആൻസർ എങ്ങനെ പറയണം എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. എന്തായാലും ഈ ഒരു മൂഡ് കളറാക്കാനായിട്ട് നമുക്കൊരു പാട്ട് കേട്ട് ചില്ലാവാമോ ആസ്ട്രേലിയ പ്രീമിയർ ലീഗ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: എയർ ടിക്കറ്റും വിസയുമിനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ വിദ്യാർത്ഥികൾ. അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവമനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
6: ഹലോ, എന്റെ പേര് കൃഷ്ണവേണി. ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് IHRD കൊട്ടാരക്കരയിലെ 3rd year PSC സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ സ്റ്റഡീസിന്റെ കൂടെ തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു ക്രാഫ്റ്റ് പേജും ഉണ്ട്. ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് തുടങ്ങി എന്താന്ന് വെച്ചാൽ, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ പേരൻസിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനോട് കൂടി തന്നെയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ചുറ്റുപാടിൽ ഞാൻ പലപ്പോഴും കുറെ സ്റ്റുഡൻസിനെ കാണാറുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ചെലവിന് വേണ്ടിയിട്ടും അവർക്ക് പേരൻസിനോട് പൈസ ചോദിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ പേരൻസിന് അതൊരു ബർണറാവും എന്നുള്ളൊരു ഫീലിംഗ് കാരണം. അതൊക്കെ വെച്ച് നോക്കുമ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്റെ ക്രാഫ്റ്റ് ബിസിനസ് അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. മാത്രമല്ല എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടമുള്ള കോഴ്സിനോ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഡാൻസ് ക്ലാസ്സിലും പോകുന്നുണ്ട്. അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് എന്റെ പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല ഇത്ര നാളായിട്ട്. ഓരോ കുട്ടികളും അവരവരുടെ കഴിവ് തന്നെ തിരിച്ചറിഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു എന്റർപ്രണർഷിപ്പ് സ്വന്തമായിട്ട് തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുണ്ട്.
1: ഇൻസ്പയർ അതർ സ്റ്റുഡൻസ് വിത്ത് യുവർ ഓൺ സ്റ്റോറീസ്. October 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ. ആശ്രയ FM 90.5.

0: യെസ്, ഒരു അടിപൊളി വൈബ്രന്റ് ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആസ്ട്രേലിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ഇന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഇന്ന് നമ്മൾ വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് കാണുന്ന ഒരു ദിവസമാണ്, ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്, ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. സോ നമ്മളുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് അറിയാം, ഇന്ന് എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതെന്നറിയാം. നമ്മൾക്ക് നോക്കുവാണെങ്കിൽ ബാക്ക് ഇൻ 2015 July 27th അദ്ദേഹം നമ്മളുടെ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ നിന്ന് വിട വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഇന്ത്യൻ എയർ സ്പേസ് എഞ്ചിനീയറും അതുപോലെ തന്നെ ശാസ്ത്ര ഭരണാധികാരിയുമായിട്ടൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. 2002 മുതൽ 2007 വരെ ആയിരുന്നു അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സംഭാവനകൾ, അതായത് ശാസ്ത്ര ഗവേഷണങ്ങൾക്കും നമ്മുടെ ഇന്ത്യയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിനുമൊക്കെ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 1997 നമ്മുടെ ഇന്ത്യയിലെ തന്നെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ഉണ്ടാവണം എന്നുള്ളതിനെ പറ്റിയും ഒക്കെ അതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി ഒക്കെ നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയോട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു നമ്മളുടെ പഴയ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, സയൻസ് എന്ന സബ്ജക്റ്റിലൂടെ നമ്മൾ പരിചിതമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുവാണെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്കൂളിൽ പഠിച്ച കാര്യമൊക്കെ പറയാറുണ്ടല്ലേ. സോ ആ ഒരു സയൻസ് ക്ലാസ്സുകളിലേക്ക് ഇന്ന് നിങ്ങളെ കുട്ടികൊണ്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആ സയൻസ് സബ്ജക്റ്റുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാനായിട്ട് പോവുകയാണ്. അതിനുള്ള ഉത്തരങ്ങളാണ് എനിക്ക് ഇന്ന് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കേൾക്കേണ്ടത്. സോ എൻ്റെ ആദ്യത്തെ ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോളൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ആവിഷ്കരിച്ച സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറയാം. സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വിച്ച് സയന്റിസ്റ്റ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ന്യൂക്ലിയസ് ഇൻസൈഡ് ആൻ ആറ്റം, സിമിലർ ടു ഹൗ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദി സൺ ഇൻ ദി സോളാർ സിസ്റ്റം? അപ്പോൾ ഇതിനുള്ളൊരു ആൻസറാണ് എനിക്ക് വേണ്ടത്. ആൻസർ എന്നെ വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ വിളിച്ചോ അറിയിക്കാവുന്നതാണ്. വിളിച്ചറിയിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറാണ് കേട്ടോ. 0474291909. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച ആൻസർ അറിയിക്കേണ്ടത് 9526490 എന്ന നമ്പറിലേക്കാണ്. 9526649090. നമ്മളുടെ സയൻസ് ടീച്ചർമാർ അന്നത്തെ ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ബോർഡിൽ ചോക്ക് കണ്ടൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണിത്. ആ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കി തന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യം ആവിഷ്കരിച്ച ആ ഒരു സയൻറ്റിസ്റ്റ് ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ബാക്ക് ടു നമ്മളുടെ ഒരു 10th class, അതിന് മുന്നേ 8th, 9th ആ ഒരു ക്ലാസ്സിലൊക്കെയായിരിക്കും നമ്മളിത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മെമ്മറി ഓടിച്ചുകൊണ്ട് പോവുക, ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്ക്. ആൻഡ് എന്തായിരുന്നു അന്ന് നമ്മളുടെ ടീച്ചർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തെടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ. അത് പഴയ ആൾക്കാരോടാണ്. ഇപ്പോഴത്തെ പിള്ളേർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ പെട്ടെന്ന് തന്നെ ഇതാരാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, ആ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താന്ന് വേഗം തന്നെ എന്നെ വിളിച്ചറിയിച്ചോളൂ. ഞാൻ ദാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എന്തായാലും നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വെറുതെ ആലോചിക്കേണ്ട, പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് ആലോചിച്ചാൽ മതി. പാട്ട് വരുന്നുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ സോങ് ഓൺ ആസ്ട്രേലിയ പ്രീമിയർ ലീഗ്.
1: Yeah!

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ഹലോ, എവിടെയാ?
5: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

Once again, welcome back to Australia Premier League with me, RJ. ഏലിക്കുട്ടി, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് സമയം ദാ 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ സയൻസ് ക്ലാസ്സുകളിലേക്ക് ഞാൻ നിങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള ആൻസർ പറഞ്ഞു തരുമോന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചോദ്യം ഇതായിരുന്നേ, സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് സയന്റിസ്റ്റാണ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് കേട്ടോ. എനിക്ക് വാട്സപ്പിൽ ഒത്തിരി പേര് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അയച്ചു തന്നു, ചിലർ തെറ്റായിട്ടുള്ള ആൻസർ അയച്ചു തന്നു. എനിവേസ് ദി റൈറ്റ് ആൻസർ ഈസ് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. നമുക്ക് നെഫ്സി, അൻവർ, ഷെമി, സതീഷ്, ദിയ, അതുപോലെ തന്നെ അനുജ, സൂരജ്, അജ്മൽ, മുഹമ്മദ്, ജസീൽ, അർച്ചന എന്നിവരൊക്കെ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. നമ്മൾ ബാക്ക് ഇൻ 10th തോന്നുന്നു ഈയൊരു ആശയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തുടക്കത്തിൽ ആറ്റത്തെക്കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാരും ഒരുപാട് സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ജെ തോംസൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തണ്ണിമത്തിൻ്റെ ഉള്ളിലെ കുരുക്കൾ പോലെയാണ് ഇലക്ട്രോണുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ അങ്ങനെ എന്തോ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 1911 ആയപ്പോഴാണ് ഏണസ്റ്റ് റൂദർഫോർഡ് നടത്തിയിട്ടുണ്ടായിരുന്ന ആൽഫ കമ്മ്യൂട്ടേഷൻ എക്സ്പെരിമെൻറ്റ്, ആൽഫ പാർട്ടിക്കൽ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷമാണ് ആറ്റത്തിൻ്റെ തന്നെ ഒരു യഥാർത്ഥ ഘടന എങ്ങനെയാണ് എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് അതിശക്തമായിട്ടുള്ളൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്ന് പറഞ്ഞു. ആൻഡ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനും ഒരു നിശ്ചിത പാതകളിലൂടെ ഇലക്ട്രോണുകൾ അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു മോഡലിലൂടെയാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. റൂദർഫോർഡിൻ്റെ ആറ്റോമിക് മാതൃക, റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന പേരിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സ്കൂളിൽ. സോ അതിനുശേഷം പിന്നീട് നീൽസ് ബോറാണ് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മോഡലൊക്കെ കാണുന്നത്. സോ ഏണസ്റ്റ് റൂദർഫോർഡ് എന്നുള്ളതായിരുന്നു റൈറ്റ് ആൻസർ. 10th ഇത് നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഇത് ഇപ്പോഴും ഓർത്തിരിക്കുന്ന എല്ലാവരും നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസറൊക്കെ തന്നിട്ടുണ്ട്. ഓർക്കാത്ത ആൾക്കാർക്കൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ എന്തായാലും ഞാൻ ഇങ്ങനെ ഈ ഒരു ഓരോ നമ്മുടെ ആശയങ്ങൾ സിദ്ധാന്തങ്ങളൊക്കെ പറ്റി ഇങ്ങനെ പോയപ്പോഴാണ് ഇങ്ങനെ സ്കൂളിൽ പഠിച്ച ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത്. സോ എന്തായാലും ഇവിടെ ഒന്നും തീരുന്നതല്ല, നമ്മളുടെ ചോദ്യങ്ങൾ ഇനിയും ഉണ്ടല്ലോ ചോദ്യങ്ങൾ വരാനായിട്ട്. സോ ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങൾ സൂര്യവെളിച്ചം ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്ന പ്രക്രിയ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ. ഈ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഏത് വർണ്ണ വസ്തുവാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് വിച്ച് പിഗ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ലീവ്സ് ടു ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ലീവ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പിഗ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ആൻസേഴ്സ് പോന്നോട്ടെ ടു ദ നമ്പർ 0474 2919090 0474 2919090 0474 2919090. ആൻസേഴ്സ് വാട്സപ്പ് ത്രൂവും അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526649090. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 1 വേർഡിന് സാധാരണ ടീച്ചേഴ്സും മിഡ് ടേം എക്സാമിനേഷനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതാറുള്ളൊരു ആൻസറാണ് ഇതിൻ്റെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ആൻഡ് എനിക്ക് ആൻസേഴ്സൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം വേഗം ആൻസേഴ്സ് പോകുന്നേട്ടോ കേട്ടോ. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാൻ അപ്പോഴേക്കും നമുക്കൊരു പാട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ആസ്ട്രേലിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: നിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yes, once again, welcome back to Asriya Premier League with me, RJ Elikutti. അപ്പൊ എന്നാൽ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം താ 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മളെ നമ്മുടെ സ്കൂളിലെ സയൻസ് ക്ലാസ്സുകളിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ ആണല്ലേ ഇത്. അപ്പം നമ്മളോട് എപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കണ്ണും കൂട്ടി ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് ക്ലോറോഫിൽ എന്നുള്ളത് അല്ലേ. സോ എനിക്ക് റൈറ്റ് ആൻസേഴ്സ് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അലീന, ഷിമി ചേച്ചി, നെഫ്സി, അൻവർ, രജീന, അൻസിയ, ദിയ, കീർത്തന, അപർണ, ശ്രുതി, അനുജ, സൂരജ്, അജ്മൽ, അർച്ചന, ഒക്കെ നമുക്ക് റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. സോ റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. അപ്പോൾ നമ്മളോട് അടുത്തൊരു ചോദ്യം ചോദിക്കേണ്ട സമയമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വേഗം തന്നെ പോവുകയാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ചോദ്യവും ഭയങ്കര എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ആസിഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ പോന്നോട്ടെ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ടു ദ നമ്പർ 0474290904 219909 അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909 5926649909.

0: Vijay Pardon's Golden Diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Discharge ആയി. പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
5: ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റിയെഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ വിദ്യാർത്ഥികൾ. അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവ മനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.

0: ഹായ്, എൻ്റെ പേര് അമൽരാജ്. തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥിയാണ്. എനിക്ക് മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം പാടും, പ്രോഗ്രാമുകളൊക്കെ ചെയ്യും. ഇപ്പോൾ ബി എഡ് കോഴ്സാണ് ചെയ്യുന്നത്. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ പലപ്പോഴും കോഴ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്ക് പാട്ടങ്ങനെ മുമ്പുള്ളതുപോലെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ കോഴ്സിൻ്റെ ഇടയിൽ, പഠിത്തത്തിൻ്റെ ഇടയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രോഗ്രാമുകളും അതേപോലെ റെക്കോർഡിങ്ങുകളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് ഈ പറയുന്ന സിംഗിങ്, അതേപോലെ വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള സാധ്യതകളിലൂടെ ചെയ്ത് നമുക്ക് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു വരുമാനം കണ്ടെത്താനും ഇതിലൂടെ കഴിയുന്നുണ്ട്.
1: You can also share your own stories with us. October 15, World Students Day. ആശ്രയഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ഐഎസ്ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidamangad, Neyattankara, Kottarakara, Karunagappally.
4: By the way, nammal enda paranju undu?
5: Buy 2 get 1 free undennu. Jolly silsila. Navratri special sale il daily wear sarees, churidar, churidar materials, kurta, trendy tops, midi, stylish kids wear, men's wear enniva. Buy 2 get 1 offer il vaangam. Bedsheetukal buy 1 get 1 offer il. Don't miss out.
6: Jolly Silks, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.
7: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
8: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർജെ ലിഖുട്ടി. അങ്ങനെ 5 മണി സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു ദിവസമാണ് October 15th എന്ന് പറഞ്ഞു. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഇന്നത്തെ ഒരു ദിവസം. സോ അദ്ദേഹത്തിന്റെ ബർത്ത് ഡേ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വേൾഡ് സ്റ്റുഡൻസ് ഡേ ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് വി നോ ദാറ്റ് നമുക്ക് ഒരുപാട് സയൻസ് മേഖലകളിലൊക്കെ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് നമ്മൾക്ക് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവയർനെസ് ഒക്കെ തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു. ആൻഡ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ അതൊക്കെ നമ്മളിൽ നിന്ന് റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വെറി സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഒരുപാട് ആൻസർ പേപ്പറിൽ എഴുതിയിട്ടുള്ള ഒരു ആൻസർ കൂടിയാണ്. ആൻഡ് ഏത് ആസിഡാണ് നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസേഴ്സ് നമുക്ക് വാട്സപ്പ് ത്രൂ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് അറിയിച്ചു. നമ്മുടെ അലീന, നെഫ്സി, റജീന ചേച്ചി, ഷമി ചേച്ചി, സഹദേവൻ ചേട്ടൻ, ദിയാദാസ്, അൻസിയ, മിനി, അർച്ചന, അദ്വൈത്, ജോബിൻ, ശരത്, കീർത്തന, അഭിഷേക്, സനൂപ്, ആയിഷ, അമൃത, എല്ലാവരും നമുക്ക് റൈറ്റ് ആൻസേഴ്സ് വിളിച്ചും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചും അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. അപ്പോൾ സയൻസ് വിഷയങ്ങളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചത് ഇപ്പം നന്നായി എന്ന് തോന്നില്ലേ? അപ്പോൾ എന്തായാലും മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ദിശ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് പിന്നിലുള്ള പ്രധാന കാരണം ഭൂമിയുടെ ഏത് ഭാഗത്തിൻ്റെ ഭ്രമണമാണ്? ഐ റിപ്പീറ്റ്, നമ്മുടെ കോമ്പസ് ഉപയോഗിച്ച് ദിശ കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിന്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പിന്നിലുള്ള പ്രധാന കാരണം ഭൂമിയുടെ ഏത് ഭാഗത്തിൻ്റെ ഭ്രമണമാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആൻസേഴ്സ് എന്നെ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474290907 0974219090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909095269409.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: Joy Alukkas, world's favorite jeweler.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

Yes, we are back on Ashriya Premier League with me, RJ. എലിക്കുട്ടി, ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴല്ലോ എനിക്ക് സ്കൂളിൽ നമ്മൾ ഓരോ പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ ഒരു പാരഡി പാട്ടുകൾ പാടി നടക്കുന്ന ഒരു പ്രായം ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പാരഡി പാട്ടുകളൊക്കെ പാടി നടക്കുന്നത്. ഈ പാട്ടിനും ഒരു പാരഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ മുഴുവൻ എൻ്റെ മനസ്സിൽ ആ വരികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിവെയ്സ്, നമ്മൾ ബാക്ക് ടു സ്കൂൾ, നമ്മൾ ഒരിക്കൽ സ്റ്റുഡൻസ് ആയിരുന്ന ആളുകളാണ്, സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്, ആൻഡ് നമുക്ക് ഒരുപാട് സ്കൂൾ മെമ്മറീസ് ഒക്കെ ഉള്ള ആളുകളാണ്. സോ ഇന്നത്തെ ഒരു ദിവസം വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു ദിവസമാണ്. APJ അബ്ദുൽ കലാം സാറിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ കാണുന്നൊരു ദിവസമാണ്. സോ ദാറ്റ് സയൻസിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ബാക്ക് ടു സ്കൂൾ ഒന്ന് നൊസ്റ്റാൾജിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോമ്പസ് ഇല്ലേ, നമ്മുടെ ദിശയൊക്കെ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കോമ്പസ്, സോ കോമ്പസ് ഉപയോഗിച്ച് ദിശ കണ്ടെത്താനായിട്ട് നമ്മെ സഹായിക്കുന്ന ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് പിന്നിലുള്ളൊരു പ്രധാന കാരണം ഭൂമിയുടെ ഏത് ഭാഗത്തിന്റെ ഭ്രമണമാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇതൊരു കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയി പോയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. നമുക്ക് സയൻസ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല, ടഫ് ടോപ്പിക്സ് നമ്മൾ അതിനകത്ത് പഠിക്കാറുണ്ട്. അപ്പം എനിക്ക് കുറെ ഉത്തരങ്ങൾ വന്നു, പക്ഷേ അതിൽ മോസ്റ്റ്ലി എല്ലാവരുടെ ഉത്തരങ്ങൾ തെറ്റിപ്പോയി. ആൻഡ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഔട്ടർ കോറാണ്, ബാഹ്യ കാമ്പ് എന്ന് പറയാം, ഔട്ടർ കോറാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഈ ഒരു ഔട്ടർ കോർ എന്ന ഭാഗത്തിന്റെ ഭ്രമണവും അതിന്റെ ഒരു ചലനവും കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അന്തർഭാഗം പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളിലുള്ള ഒരു കാമ്പാണ് അല്ലേ. അതിൽ ഉൾക്കാമ്പ് ഇന്നർ കോർ എന്നും അതുപോലെ തന്നെ ഔട്ടർ കോർ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇന്നർ കോർ ഖരരൂപത്തിലാണെന്നും ഔട്ടർ കോർ ദ്രവരൂപത്തിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡൈനാമോ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ ഭൂമി അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ദ്രാവക ലോഹങ്ങളുടെ ചലനം ഒരു ചുഴലി രൂപത്തിലൊക്കെ ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എനിവേയ്സ് ഔട്ടർ കോർ എന്നുള്ളതാണ്. ആൻഡ് ഔട്ടർ കോർന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് ആൻസർ വന്നിട്ടുണ്ടായിരുന്നത് നെഫ്സിയുടെ അടുത്തു നിന്നാണ്. സോ നെഫ്സിയാണ് റൈറ്റ് ആൻസർ ആദ്യം അയച്ചത്. പിന്നെ സോജൻ, സരിത, ആയിഷ ഒക്കെ റൈറ്റ് ആൻസറാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരുടെയും ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. സാറല്ല, വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമുക്കതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ഗ്രന്ഥി ഏതാണെന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ഗ്രന്ഥി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ആൻസർ മനസ്സിലേക്ക് ഓടി എത്തിയെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കുന്ന നമ്പർ 0474-2919090-0474-2919-0. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന നമ്പർ 9526-4909-0950-2669-0950. കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ ഫ്രം 99.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
0: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ഹലോ, എവിടെയാ?
5: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
7: വലിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി നാളെയുടെ ലോകത്തെ മാറ്റി എഴുതാൻ ഇറങ്ങി പുറപ്പെട്ടവർ കണ്ണു തുറന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ ഉറക്കിക്കളയാത്ത ആ വലിയ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർ വിദ്യാർത്ഥികൾ. അറിവിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാതെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വെമ്പുന്ന യുവമനസ്സുകൾ. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അതെ, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ആ ഓർമ്മകളിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു.
8: എന്റെ പേര് മുഹമ്മദ് ഫഹദ്. ഞാൻ മൈലം ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 വർഷ അഗ്രികൾച്ചർ വിദ്യാർത്ഥിയാണ്. എനിക്ക് പഠനത്തോടൊപ്പം കൃഷിയും ഏറെ താല്പര്യമാണ്. എന്റെ കൃഷിയിൽ പ്രധാനമായും വാഴ, ചീനി, മുളക്, പച്ചക്കറികളായ പയർ, കോവൽ, വഴുതണ, തക്കാളി, ചീര എന്നിവ ഉൾപ്പെടുന്നു. എന്റെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പൊതു വിപണിയിൽ വിറ്റ് ലാഭമുണ്ടാക്കുന്നു. എനിക്ക് നല്ലൊരു ജൈവ പച്ചക്കറി തോട്ടമുണ്ട്.
0: െ പോലെ നിങ്ങൾക്കും മറ്റു കുട്ടികളെ ഇൻസ്പയർ ചെയ്യാം പഠനത്തോടൊപ്പം. ഇന്ന് October 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ.
9: ആശ്രയ FM 90, നാടിനൊപ്പം, നാടാർക്കൊപ്പം.

0: 한글.
1: माके पेट से मरघट तक है तेरी कहानी पग पग प्यारे दंगल दंगल दंगल दंगल
2: आश्रया FM 90 नाडिनुपम नाडार कुपम
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളിലൂടെയും റോഡുകളിലൂടെയും ഡ്രൈവ് ചെയ്യരുത്. ശക്തമായ മഴയുള്ളപ്പോൾ മരങ്ങളോ ഇലക്ട്രിക് ലൈനുകളോ ഇല്ലാത്ത റോഡരികിൽ ഹസാർഡസ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് വാഹനം പാർക്ക് ചെയ്യുക. മഴക്കാലത്തെ സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത് വാഹനം തെന്നിമാറുന്നത് ഒഴിവാക്കിയേക്കും. മഴക്കാലത്ത് പാർക്ക് ചെയ്യുമ്പോൾ മരങ്ങളുടെ കീഴിലോ മലഞ്ചെരിവിലോ ഹൈടെൻഷൻ ലൈനുകളുടെയോ താഴെയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കേണ്ടി വന്നാൽ ഫസ്റ്റ് ഗിയറിൽ മാത്രം പോകുക. വാഹനം നിൽക്കുകയാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ബ്രേക്കിനുള്ളിൽ വെള്ളം കയറിയാൽ കുറച്ചു ദൂരത്തേക്ക് ബ്രേക്ക് പതിയെ ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓടിക്കണം. പിന്നീട് ബ്രേക്ക് ചെറുതായി ചവിട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുകയും ശേഷം 2 തവണ ഇടവിട്ട് ബ്രേക്ക് ചവിട്ടി കാര്യക്ഷമത ഉറപ്പുവരുത്തുക. വെള്ളത്തിലൂടെ പോകുമ്പോൾ AC ഓഫ് ചെയ്യുക. മഴക്കാലത്ത് ട്രാഫിക് ബ്ലോക്ക് കൂടും, അതുകൊണ്ട് വാഹനം വേഗത്തിൽ ഓടിക്കുന്നതിന് പകരം മുൻകൂട്ടി യാത്ര തിരിക്കുക. നിർത്തിയിട്ട് വാഹനങ്ങളിൽ വെള്ളം കയറിയാൽ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ടയർ അടക്കമുള്ള ഭാഗങ്ങളും ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായ ഭാഗങ്ങളുടെ ക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുക. കൂടാതെ വാഹനത്തിലെ ലൈറ്റുകളുടെയും ഇൻഡിക്കേറ്ററുകളുടെയും പ്രവർത്തനം കാര്യക്ഷമമായിരിക്കണം. റോഡിൽ വ്യക്തമായി വെളിച്ചം നൽകാൻ ഹെഡ്ലാമ്പ് വൃത്തിയായി സൂക്ഷിക്കാം. വൈപ്പർ ക്ലീനായി സൂക്ഷിക്കുക. കൂടാതെ മഴക്കാലത്ത് വാഹനങ്ങളുടെ ബാറ്ററിയുടെ ടെർമിനലുകളിൽ തുരുമ്പ് അല്ലെങ്കിൽ ക്ലാവ് അടിഞ്ഞുകുടഞ്ഞുള്ള സാധ്യത ഏറെയാണ്. മഴക്കാലത്ത് സുരക്ഷിതമായി യാത്ര ചെയ്യൂ. ട്രാഫിക് നിയമങ്ങൾ പാലിക്കൂ. ഡ്രൈവ് സേഫ്, സ്റ്റേ സേഫ്.

Yes, we are back on Ashraya Premier League with me, RJ Elikutti. അപ്പൊ എന്തായാലും എന്താ, നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് എന്നുള്ളത്. ആൻഡ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. സോ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് വാട്സാപ്പിലൂടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തങ്കമണി ടീച്ചർ, അർച്ചന, സഹദേവൻ ചേട്ടൻ, സോഫി, നഫ്സി, ഷമി ചേച്ചി, മനോജേട്ടൻ, റജീന ചേച്ചി, ശശികല ചേച്ചി, ദിയ, അതുപോലെ തന്നെ നമ്മുടെ മനോജേട്ടൻ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്ക് സോജൻ, ആയിഷ, സനൂപ്, അമൃത ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസർ പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, നമുക്ക് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞു തന്നെ എല്ലാവർക്കും ഒരു നല്ല കൈയടി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു ECPC ആയിട്ടുള്ള ക്വസ്റ്റനിലേക്ക് പോവാണ്. എല്ലാ വിഭാഗം ആളുകൾക്കും രക്തം സ്വീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്ന് വിളിക്കുന്ന ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസേഴ്സ് ഫോർ നോട്ട് എയ്റ്റ് ദ നമ്പർ 0474291 9090 0474291 9090 എന്ന നമ്പറിലേക്ക് ഇനിയിപ്പോൾ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടതെങ്കിൽ അതിനും ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ആൻസർ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 9095669909090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: കരിയർ വെറും ഒരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
5: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
1: Ade ready aayile
2: engotta
1: marano ella sheni nyayal divasangalilum nammude Eljoyil special offers inde veetile kavashyamaya ella sadhanangalum offer price il
2: adu kollalo angane anengil njan ready Aljo hypermarket Nellikundam Aljo supermarket Payangil Antumannu Aljo vilakuravinde bismayam
6: Vishal Opticals
7: Vishal
6: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്
9: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
10: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർജെ ലിക്കുട്ടി. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാ ആളുകൾക്കും രക്തം സ്വീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് യൂണിവേഴ്സിറ്റി റെസിപ്പിയൻ്റ് ആയിട്ട് എന്ന് വിളിക്കുന്ന ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ബി പോസിറ്റീവ് ആണ് കേട്ടോ. നമുക്ക് റൈറ്റ് ആൻസേഴ്സ് നമ്മുടെ ഡോക്ടർ ജസ്നി, അൻവർ, തങ്കമണി ടീച്ചർ, നെഫ്സി, മനോജേട്ടൻ, അതുപോലെ തന്നെ ഷെമി ചേച്ചി, അർച്ചന, അജ്മൽ, നമ്മൾക്ക് ശശികല ചേച്ചി, അതുപോലെ തന്നെ നമ്മളുടെ സോജൻ, സരിത, ആയിഷ എന്നിവരൊക്കെ മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എ ബി പോസിറ്റീവ് ആണെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ ഓ നെഗറ്റീവ് ആണ്. സോ അങ്ങനെ പറഞ്ഞിട്ടും അങ്ങനെ ഒരു എക്സ്പ്ലനേഷനൊക്കെ തന്നുകൊണ്ടും നമുക്ക് മെസ്സേജസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. സോ ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവുമായിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇത് 5 കഴിഞ്ഞ് 57 ആയിരിക്കുകയാണ്. സോ ഇന്ന് നമുക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് നമ്മൾ ഫ്രൈഡേ ആയിരിക്കും ഈ ഒരു വീക്കിലെ വിന്നർ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ആൻഡ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്, മഴയൊക്കെ വരുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് തൊട്ട് തുലാവർഷം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് അപ്ഡേഷനും നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇരിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ എല്ലാവരോടും ഒരു വീണ്ടും ഒരു ഗുഡ് ഈവനിങ് വിഷ് ചെയ്ത് ഇറ്റ്സ് മീ ആർജെ ലിക്കുട്ടി സൈനിങ് ഓഫ്.

0: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ടേ. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
1: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
2: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.
3: Time check. Studio clock ഇപ്പോൾ സമയം 6 മണി. The time is 6 o'clock.

0: വിളിക്കുന്നവർക്ക് വളരെ രസവും കേൾക്കുന്നവർക്ക് തീരെ രസവും ഇല്ലാത്ത ഒരു പേരുണ്ട് നമ്മുടെ നാട്ടിൽ. വാഴ. വാഴപ്പഴവും വാഴക്കൂമ്പും വാഴത്തടയും വിശാലമായ വാഴയിലയും തന്നിരുന്ന സ്രോതസ് എന്ന നിലയിലല്ല, നട്ടാലും ഗുണമില്ല എന്നർത്ഥം വരുന്ന ആക്ഷേപമാണ് വാഴ. ഒരു വീട്ടിൽ പ്രതീക്ഷയ്ക്കൊത്ത് വളരാത്ത ഒരു മകനുണ്ടെങ്കിൽ അവനെ കുത്താൻ നാട്ടുകാർക്കും ബന്ധുജനങ്ങൾക്കും ഇതിലും വലിയൊരു ആയുധം വേറെയില്ല. ആ പേരിൽ മലയാള സിനിമയ്ക്കും കിട്ടി രണ്ടു നല്ല ചിത്രങ്ങൾ. രാജമൌലി സ്കെയിൽ സംവിധായകനും ബാഹുബലി കട്ടപ്പ ടൈപ്പ് നായകനും വില്ലനും ബ്രഹ്മാണ്ടം കൂട്ടിക്കെട്ടി പണം ഇറക്കിയ നിർമ്മാതാവും ഇല്ലാതെ യൂട്യൂബിലും ഇൻസ്റ്റയിലും കണ്ടു പരിചയിച്ച ഒരുപിടി യുവാക്കളെ ചേർത്ത് പിടിച്ച് സിനിമയെ സ്നേഹിക്കുന്നവർ ഒരുക്കിയ സിനിമ. അടിച്ചു കയറി വന്ന ഒന്നാം ഭാഗത്തിനു പിന്നാലെ രണ്ടാം ഭാഗമായ വാഴാറ്റു ബയോപിക് ഓഫ് എ വില്ലൻ റോസ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ഇവനൊക്കെ താനേ ഗുണ്ടകളാ, ടീച്ചറോട് തങ്ങ പറഞ്ഞു വിടുന്ന ഇവനൊക്കെ. ഇവന്മാരെന്ന് വിടക്കണം അടി മഴക്കുവാ. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ.
2: പ്രേമത്തിന് കുഴപ്പം?
1: പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്.
2: പ്രേമത്തിന് ശേഷം കുഴപ്പം?
0: ഒരേ സമയം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സിനിമയാണ് വാഴാറ്റു. ആരെങ്കിലും നട്ടു വേണമല്ലോ ഒരു വാഴ ഒരിടത്ത് വളർന്നു തുടങ്ങാൻ. അക്കേഷ്യ പോലെ അത്ര വേഗം പടർന്നു കയറി കാടാവുകയും ഇല്ലതാനും. അത് വളർന്നു വന്ന് പാഴെന്ന് വിളിക്കുന്ന അവസ്ഥയിലെത്തിയെങ്കിൽ ഘടകങ്ങൾ പലതാണ്. അവഗണനയുടെ ഇടയിൽ വളർന്ന ബാല്യം, സ്വന്തം മക്കൾക്കിടെ ഇരട്ടത്താപ്പ് വെച്ചു പുലർത്തുന്ന മാതൃക മാതാപിതാ രത്നങ്ങൾ, സ്നേഹവും അനുകമ്പയും പരിഗണനയും ഒരല്പമെങ്കിലും കിട്ടുന്നിടത്തേക്ക് ചായുന്ന കുട്ടി മനസ്സുകൾ, രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന മക്കൾ പഠിക്കുന്നുണ്ടോ പഠിച്ചോ അതുമല്ലെങ്കിൽ പഠനത്തിൽ പ്രയാസമുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കാതെ ആറ്റിറ്റ്യൂഡ് പിടിക്കുന്ന അച്ഛനമ്മമാർ, എവിടെയും താൻ പരിഗണിക്കപ്പെടുന്നില്ല എന്നാകുമ്പോൾ ലഹരിക്ക് അടിമകളാവുന്നവർ. മനസ്സാഗ്രഹിക്കുന്നതൊന്നും കിട്ടാതാവുന്ന ജീവിത ലക്ഷ്യം മറന്നുപോകുന്ന വാഴകളായി വളരുന്നവർ, ഇതൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. നർമ്മവും വൈകാരികതയും കൂടി കലർത്തി ഇരുത്തു ചിന്തിക്കേണ്ട ഒരു വിഷയത്തെ പ്രതിഫലിപ്പിക്കുക എന്ന ഉത്തരവാദിത്ത ബോധം ഈ ചിത്രത്തിന് പിന്നിലുണ്ട്. ആദ്യ ഭാഗത്തിൽ പഠിക്കാത്ത ഉഴപ്പന്മാരുടെ കഥ പറഞ്ഞുവെങ്കിലും ഇവിടെ അവരുടെ മാനസിക സംഘർഷങ്ങളിലേക്ക് നാടും വീടും വിദ്യാലയവും അധ്യാപകരും ചേരുന്ന എക്കോ സിസ്റ്റത്തിൽ അവർ നേരിടുന്ന വിവേചനത്തിന്, മാറ്റി നിർത്തപ്പെടലുകൾക്ക് ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കാൻ ഇടയാവുന്ന സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്നു. മുതിർന്ന താരങ്ങളായ അജു വർഗീസ്, വിജയ് ബാബു, ബിജുകുട്ടൻ, സംവിധായകൻ അൽഫോൺസ് പുത്രൻ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്ന യുവ നടന്മാർ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച ചിത്രമാണ് ഇത്. സവിൻസ എന്ന പണി പഠിച്ച സംവിധായകനും ഒപ്പം കൂടിയതും സിനിമയുടെ ആസ്വാദന തലം മറ്റൊരു നിലയിലെത്തി. ആദ്യ വരവിൽ മക്കളുടെ അച്ഛനമ്മമാരുടെ മാനസിക സംഘർഷമായിരുന്നു വിഷയമെങ്കിൽ, നാട്ടിൽ വാഴയായി മുദ്ര കുത്തപ്പെടുന്നവരുടെ ജീവിതം അവരിലൂടെ തുറന്നു കാട്ടാനുള്ള ശ്രമവും അതിന്റെ ഫലവും ഇവിടെ കാണാം. ആദ്യ സിനിമയുടെ തുടർച്ചയായിരിക്കും രണ്ടാം ഭാഗമെന്നാണ് പൊതുവെയുള്ള വെപ്പ്. എന്നാൽ മനോഹരമായ ചില ബന്ധങ്ങളല്ലാതെ വാഴയ്ക്കും രണ്ടാം വാഴയ്ക്കുമില്ല. അവയാകട്ടെ തിരക്കഥയുടെ മികച്ച നിമിഷങ്ങളിലുള്ള കൂട്ടിച്ചേർക്കലുകളുമായിട്ടുണ്ട്. ഒരിക്കലും മുഴച്ചു നിൽക്കാത്ത കൂട്ടിച്ചേർക്കലുകൾ, പ്രേക്ഷകർക്ക് മികച്ച കാഴ്ചയൊരുക്കുകയും വൻ വിജയം വരിക്കുകയും ചെയ്യുന്ന പല ചിത്രങ്ങളും രണ്ടാം ഭാഗത്തിലെത്തുമ്പോൾ പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷ കൊണ്ടും ആദ്യത്തേതിനേക്കാൾ മുകളിൽ നിൽക്കണമെന്നുള്ള അമിത സമ്മർദ്ദം കൊണ്ടും താഴേക്ക് പോവുകയാണ് പതിവ്. എന്നാൽ വാഴയും വാഴ ടൂവും രണ്ട് വ്യത്യസ്ത സിനിമകളായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ആദ്യ ഭാഗം നൽകിയ എല്ലാ ഹൈപ്പും പവറും നിലനിർത്തി

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
2: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Amor.
1: ആരാണ് കൂടെ പിറക്കുന്നവർ? ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരെ അങ്ങനെ പറയാറുണ്ട്. ഒരു പ്ലേറ്റിലുണ്ട്, ഒരേ ചൂരലിനടി വാങ്ങി പിന്നീട് പല വഴിക്ക് പോകുന്ന സുഹൃത്തുക്കളും കൂടെ പിറന്നവരാണ്. എന്നാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ കൂടെ ഒരു അമ്മയും അച്ഛനും പിറക്കുന്നുണ്ട്. ആ പിറപ്പിന്റെ കഥ കൂടിയാണ് വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ റോസ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനാമിക. സിനിമ തുടങ്ങുന്നത് തന്നെ രസകരമായ ഗ്രാമീണ കാഴ്ചകളിലൂടെയാണ്. അയൽ വീടുകളിലെ പൂർണ്ണ ഗർഭിണികൾക്ക് പ്രസവ വേദന വരുന്നിടത്ത് അവരുടെ മൂത്താൺമക്കൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകളാണ് പ്രേക്ഷകരെ സിനിമയിൽ ആദ്യം തന്നെ ബന്ധിപ്പിച്ചു നിർത്തുന്നത്. അമ്മ പ്രസവിക്കുന്നത് ആൺകുട്ടിയായിരിക്കണമെന്ന മൂത്ത കുട്ടികൾ സ്വാഭാവികമായും ആഗ്രഹിക്കുന്നത് അവർക്ക് കളിക്കാൻ ഒരാളാകുമല്ലോ എന്ന കാരണത്താലാണ്. സിനിമയാകട്ടെ ഇതിനെയൊക്കെ കൗതുകത്തിനും തമാശയ്ക്കും അപ്പുറം ജീവിതഗന്ധിയായി അവതരിപ്പിക്കുന്നു.
2: ഞാനില്ല.
3: അതെന്താടാ?
2: എനിക്ക് അനിയനില്ലല്ലോ, അനിയത്തിയല്ലേ. അനിയനാണ് കളിക്കാൻ ഒരു കൂട്ടായനെ.
3: അതിനെന്താടാ, നിനക്ക് എന്റെ അനിയന്റെ കൂടെ കളിക്കാൻ പറ്റുമല്ലോ.
2: എന്നാലും എന്റെ അനിയനായില്ലല്ലോ.
3: നീ വിഷമിക്കണ്ടടാ, എന്റെ അനിയനെ കൊണ്ട് നിന്റെ അനിയന്റെ നിക്കാ വിട്ടിക്കാം, അതാവുമ്പോ നിനക്ക് അനിയനാവല്ലോ.
2: ആ അത് കൊള്ളാ,
3: എന്നാ വാ.
2: എന്റെ അനിയത്തിയാ പക്ഷേ ഒരു പോലീസുകാരനെ കൊണ്ട് നിക്കാ കഴിപ്പിക്കത്തുള്ളൂ.
3: നീ അവന്റെ മുഖത്തോട്ട് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ?
1: ആശർ, അലൻ ബിൻസ്, രാജ്, വിനായക്, അജിൻ ജോയ്, ദേവരാജ്, ടി ആർ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് റീലുകളിലൂടെ ചോദിച്ചു ചിരിപ്പിച്ചവരാണ് ഹാഷറും സംഘവും. ദേവരാജിനും പ്രത്യേക ആരാധകരുണ്ട്. സ്വതസിദ്ധ അഭിനയ ശൈലി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയവരാണ് ഇവരെല്ലാവരും. പുതിയ തലമുറയുടെ അൾഗോരിതം മനസ്സിലാക്കിയവർ. ഇവരെ അതിവിദഗ്ധമായിട്ടാണ് സവിൻസ എന്ന നവാഗതനായ സംവിധായകൻ വാഴ യൂണിവേഴ്സിൽ നട്ടിരിക്കുന്നത്. നാലുവർ സംഘമായ കൂട്ടുകാരിൽ ഹാഷർ എന്ന യുവാവിലൂടെയാണ് കഥയുടെ പ്രധാന ഫോക്കസ്. തന്റെ അനുജൻ പിറക്കാൻ കുറച്ചു നാളുകൾ ബാക്കി നിൽക്കെ പിതാവിന് നഷ്ടമായ അവന്റെ വളർച്ചാ കാലത്തിലൂടെ ആരംഭിക്കുന്ന തുടക്കം കണ്ട് പലരും ചിരിച്ചെങ്കിലും അമ്മയ്ക്കും വീട്ടിൽ തന്നേക്കാൾ പരിഗണന കിട്ടുന്ന അനുജനുമിടയിൽ ആരുമില്ലാത്തവനെ പോലെ വളർന്നു വരുന്ന ആ കുട്ടിയുടെ ബാല്യത്തിലൂടെ തിരക്കഥ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല ടോക്സിക് പേരന്റിംഗ് എന്ന വിപത്താണ്.
4: എനിക്കെങ്ങനെ അറിയാനാ? അവനോട് ചോദിക്ക്.
5: എടാ, അവൻ കൊച്ചല്ലേ, ഇതൊക്കെ നീ വേണ്ട നോക്കാൻ. പോയി എവിടുന്നാന്ന് വെച്ചാ ചോട്ടുപത്രം എടുത്തോണ്ട് വാ. പറഞ്ഞിട്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയ? ഇത്ര അഹങ്കാരമുണ്ടോ പിള്ളേർക്ക്? നിന്റെ അടുത്തല്ലടാ പറയുന്നത്.
2: എനിക്കറിഞ്ഞൂടെന്ന്.
5: ഇനി പാത്രം കൊണ്ടുവന്നു നീ മീന് തീറ്റ കൊടുത്താ മതി. അവന്റെ ഒരു മീനെ തീറ്റിക്കല്.
1: ഒരുപാട് വീടുകളിലെ ആൺകുട്ടികളുടെ പ്രശ്നങ്ങളിലൂടെയാണ് വാഴ സഞ്ചരിക്കുന്നതെങ്കിൽ ഒരുപാട് വീടുകളിലെ സഹോദരങ്ങളുടെയും സഹോദരങ്ങളെ പോലെയുള്ള സൗഹൃദങ്ങളുടെയും കഥയിലൂടെയാണ് വാഴ 2 സഞ്ചരിക്കുന്നത്. കൗതുകം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയിൽ വാഴയാകുന്നത് ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ വാഴ 2-ൽ വാഴകളാകാൻ പെൺകുട്ടികൾ കൂടെയുണ്ട്. അല്ലെങ്കിലും ലിംഗസമത്വം ഉറക്കി പറയുന്ന ഇക്കാലത്ത് ആൺകുട്ടികൾക്കും മേലെ നിൽക്കും പല കാര്യങ്ങളിലും പെൺകുട്ടികളും. കരുത്തോടെ ഒരുക്കി വെച്ച തിരക്കഥയുടെ ശക്തിയാണ് ഇടവേള വരെയുള്ള ഭാഗങ്ങളിലുള്ളതെങ്കിൽ രണ്ടാം പകുതി ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൂടി നൽകുന്നുണ്ട്.
6: എന്ത് മീൻ്റെ ആര് നോക്കാൻ എനിക്കറിയാം. നീ നിനക്കറിയുന്ന കാര്യത്തെ അഭിപ്രായം പറയാതി കേട്ടാ.
7: ഞാനും കുറെ മീനുണ്ടാക്കിയിട്ടുള്ളതാണ്. ഏഹ്, അല്ല നിന്റെ കടൂൻ്റെ അത്ര ഉള്ള ഗപ്പിയൊന്നും അല്ല.
6: ഓ, നീ ഇത്ര ഉള്ള കൊമ്പസാനം ഉള്ളത് ഒന്ന് പോടേ.
7: നിന്റെ മരിച്ചു വാപ്പേ പറഞ്ഞു.
5: പിന്നെ മീനെ പറഞ്ഞിട്ടല്ലേ ഒരു സൂര്യം തരൂലല്ലേ ഈ പിള്ളേര്, അതൊക്കെ ആശ്രയല്ലനും ഒരു ഒച്ച പോലും പുറത്തു കേൾക്കൂലല്ല.
1: നീണ്ടുപോകുന്ന സംഭാഷണങ്ങളും ഉപദേശങ്ങളും എല്ലാം അത്രയ്ക്കെങ്ങ് വേണോ എന്ന് പ്രേക്ഷകർക്ക് തോന്നുമെങ്കിലും സ്വാഭാവികമായും പറയാവുന്ന വർത്തമാനങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മാത്രമല്ല അവയെല്ലാം സദുദ്ദേശപരവുമാണ്. സിനിമ കണ്ട് കുട്ടികൾ മോശമാകുന്നു എന്ന സ്ഥിരം പരാതിക്ക് പരിഹാരമായി സിനിമ കണ്ട് കുട്ടികൾ നന്നാവട്ടെ എന്നുകൂടി അണിയറ പ്രവർത്തകർ കരുതിയിട്ടുണ്ടാകും. ഒരു ഗ്രാമവും അവിടുത്തെ ജീവിതവും ഗ്രാമത്തിലെ സ്കൂളുകളും എല്ലാം ചേർന്നുള്ളതാണ് ആദ്യ പകുതി. വാഴയിൽ ആദ്യ ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗ് വരെ ഒന്നിച്ചു പഠിക്കുന്നവരുടെ സൗഹൃദം സൃഷ്ടിക്കുന്ന ഗുലുമാലകളാണ് വീട്ടുകാർക്ക് തലവേദനയാകുന്നതെങ്കിൽ വാഴ ടൂവിൽ പ്ലസ് ടുക്കാരാണ് പ്രധാന തലവേദനക്കാർ.

0: അവൾ എന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിയോ
1: നീ ഇവിടെ മലറിയ പുലവൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല. തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള? അവളെ നോക്കുന്ന 150 ആണുങ്ങൾ ഒരാള് മാത്രമാണ് നീ. ഒരാൾ അതിനൊക്കെ 150 പേരാ? എന്റെ നിർഗുണമേ, അതൊരു അതിശയോക്തി പറഞ്ഞ അതിക്കൊരു പിടിക്കല്ലേ ഹാശിര. അവൾ നിന്നെ നോക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ്
2: നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുത്ത് അത് വികസിപ്പിച്ച് ആർജവമുള്ള ഒരു യുവജനതയായി നിങ്ങൾ മാറണം. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല.
3: ചെറിയ വ്യത്യാസമുള്ളത് വീടുകളിലല്ല സ്കൂളുകളിലാണ് ഇവർ സ്ഥിരം തലവേദനക്കാരാണെന്നതാണ്. കുട്ടികളെ അടിച്ചോടിച്ചു ക്ലാസ്സിൽ ഇരുത്തിയാലേ നന്നാവൂ എന്ന് കരുതുന്ന മാഷും, കുട്ടികളോട് വടിയുടെ ഭാഷയിലല്ല സംസാരിക്കേണ്ടതെന്ന് കരുതുന്ന മറ്റൊരു മാഷും ഇതേ വിദ്യാലയത്തിൽ തന്നെയുള്ളവരാണ്. ചെറിയ ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂളിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും അവിടുത്തെ ക്ലാസ് മുറികളുടെ സമ്പന്നത അടയാളപ്പെടുത്തുന്നതിലും വാഴ പോലെ വാഴ ടൂവും വിജയിക്കുന്നുണ്ട്. വാഴ കുട്ടികളെക്കാൾ രക്ഷിതാക്കൾക്കുള്ള സിനിമയായിരുന്നുവെങ്കിൽ വാഴ ടു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളതാണ്. അച്ഛനില്ലാത്ത കുട്ടിയും അച്ഛനുണ്ടായിട്ടും കൃത്യമായ സംരക്ഷണം കിട്ടാത്ത കുട്ടിയും അച്ഛൻ സ്നേഹിച്ചടുപ്പിച്ചു നിർത്തുന്ന കുട്ടികളും ഒക്കെയായി വാഴ ടു ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹനിരാസവും എല്ലാം കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: മന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഇരട്ട പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എംഎൽഎ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ എ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം ഒന്നായ ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി 22 ഒക്ടോബറിനാണ് നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20-നാണ്. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നാടിനൊപ്പം

0: Backboard. മലയാളം തമിഴ് സിനിമകളിൽ നിരവധി തവണ പരീക്ഷിച്ച് വിജയിച്ച ശൈലി തന്നെയാണ് വാടാ 2 ഫോളോ ചെയ്യുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനാമിക.
1: രാവിലെ യൂണിഫോം ഒഴിച്ച് ടിഫിൻ ബോക്സ് കൊടുത്തിങ്ങ് വിട്ടോളും, വേറെ ഒന്നും അറിയട്ടല്ല.
2: ഇവരെ ഈ വളം വെച്ചു കൊടുക്കുന്നുണ്ട് ഈ പിള്ളേർ ഇങ്ങനെ വഷളാകുന്നത്. ഇവളൊക്കെ ഒരുങ്ങി കെട്ടി വരുന്നത് തന്നെ ഇത് അവമാനം കാണിക്കാനാണ്, അല്ലാതെ പഠിക്കാനൊന്നും അല്ല.
1: എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? നിന്റെ തന്തയ്ക്ക് തന്നെ പേടി കാണും. എനിക്കില്ല, ചോദിക്കാരും പറയുന്ന ആരും ഇല്ലെന്നുള്ളതിന്റെ നികളിപ്പാ. മോന്തടിച്ചു പഠിക്കണവന്റെ
3: സാറേ. മതി സാറേ.
1: ഏ സാറേ, സാറ് ഇതിലെ ഇടപെടണ്ട. ഇന്ന് അവള് ക്ലാസ് കിട്ടി സിനിമയ്ക്ക് പോയി, നാളെ വല്ല ലോഡ്ജിലും വരും. ഈ പ്രായത്തിലുള്ള പേര് ദോഷം ജപിച്ചു വന്നാലേ സാർ ഉത്തരം പറയുമോ?

0: ശിരിയിൽ തുടങ്ങി സംഘർഷങ്ങളിലൂടെ വികസിച്ച് വൈകാരികമായി അവസാനിക്കുന്ന സ്ഥിരം ടെംപ്ലേറ്റ്. പക്ഷേ പ്രായഭേദമന്യേ ഇത് നിങ്ങളുടെ കൂടി ബയോപിക് ആണെന്ന് തോന്നലുണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് ഈ സിനിമയുടെ വിജയം. സൗഹൃദം, സാഹോദര്യം, കൗമാരം, പ്രണയം, പേരന്റിംഗ്, അധ്യാപനം, ലഹരി ഉപഭോഗം എന്നിങ്ങനെ നമുക്ക് പരിചിതമായ കാര്യങ്ങൾ തന്നെയാണ് സ്ക്രീനിൽ വന്നു പോകുന്നത്. ഇതിൽ സൗഹൃദവും സാഹോദര്യവും ഉറപ്പോടെ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ വാഴ പോലെ നല്ല വളർത്തൽ, നല്ല പഠിപ്പിക്കൽ എന്നിവ ഈ സിനിമയിലും പലകുറി വിഷയമാകുന്നുണ്ട്. അധ്യാപകരും മാതാപിതാക്കളും സ്ഥിരം സിനിമാ ടെംപ്ലേറ്റുകളാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ വേറിട്ട് നിന്നു. എഴുത്തിലല്ല, അവതരണത്തിൽ ബിജുക്കുട്ടൻ അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രം.
1: ഈ വീട്ടിൽ കയറി പോകരുത്, നിങ്ങൾ തന്നെയല്ലേ
2: പറഞ്ഞത്. ഇവനെ ഈ വീട്ടിൽ കേറ്റില്ലെന്ന് വെച്ച് ആരും ഒരു കുറ്റവും പറയത്തില്ല.
3: മനുഷ്യനെ ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ സ്വത്തും പണമൊക്കെ. അന്നെന്റെ ഭാര്യയെ ആശുപത്രി കൊണ്ടുപോകാൻ കാശില്ലാത്തോണ്ടാ ഞാൻ വസ്തുവിന്റെ വീതം ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നോ? അന്ന് എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇന്ന് അതുപോലെ ഒരു ആവശ്യം വന്നോണ്ടാ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത്. എനിക്ക് ചോദിക്കാനായിട്ട് എൻ്റെ എന്ന് പറയാൻ ഇനി വേറെ ആരുമില്ല. ഈ തവണയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം.
0: ചിരിച്ച ഒരു വീഡിയോ ക്ലിപ്പ് ഓർമ്മയില്ലേ? കുട്ടികളുടെ മുന്നിൽ പേടിയോടെ പടക്കത്തിന് തീ കൊളുത്താൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ. പടക്കം പൊട്ടുന്നതും അയാൾ പേടിച്ചു നിലത്തേക്ക് അല്പം മാറി വീഴുന്നു. അന്ന് ആ ദൃശ്യം കണ്ട് നമ്മൾ ശ്വാസം കിട്ടാതെ ചിരിച്ചെങ്കിൽ ഇനി അതങ്ങനെ ആവില്ല. ആ വീഡിയോയിൽ നിങ്ങളൊരച്ഛനെ കാണും, ആകാംക്ഷയോടെ അയാളെ നോക്കി നിൽക്കുന്ന മകനെ. ബിജുക്കുട്ടനും മകന്റെ വേഷത്തിലെത്തിയ വിനായകുമാണ് അത് സാധ്യമാക്കിയത്. ബിജുക്കുട്ടന്റെ ഈ കഥാപാത്രത്തിന് മകൻ മാത്രമാണ് ജീവിതത്തിൽ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ മകന്റെ സൗഹൃദങ്ങൾ അയാളുടെ കൂടിയാണ്. അവരുടെ തെറ്റുകളെ കുസൃതിയായി കാണാൻ അയാൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാകാം. അതിമനോഹരമായിട്ടാണ് ബിജുക്കുട്ടൻ ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അച്ഛനെ കൂടി കെട്ടിപ്പിടിക്കട എന്നയാൾ പറയുന്നിടത്ത് ആ നടൻ നിശബ്ദനാണ്. അവിടെ കഥാപാത്രമാണ് സംസാരിക്കുന്നത്.
4: അതെ, ഈ പ്ലെയിനിൽ നിന്ന് പലതും കിട്ടും, അതൊന്നും വാങ്ങിച്ചു തിന്നാന്ന് കരുത്, വെറുതെ വയറേ ഇടാവും. ഞാനൊരു 3 കുപ്പി അരിഷ്ടം ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളണം, വയറ് നല്ല ശുദ്ധിയാവും കേട്ടോ.
5: പെട്ടെന്ന്
4: മക്കളെ, അച്ഛനെ കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കടാ.
5: സമയമായി മോനെ ചെല്ല്.
0: ഈ സിനിമയുടെ രണ്ടാം പകുതി കാണയുടെ കണ്ണു നനയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ജീവിതം കരപറ്റിക്കാനുള്ള ഓട്ടത്തിനിടയിൽ എന്തൊക്കെയോ ആരെയൊക്കെയോ നഷ്ടപ്പെടുത്തിയവരാണ് നമ്മളിൽ അധികവും. അതൊന്നും മനഃപൂർവ്വമല്ല, പക്ഷേ പോയി പോയി കുറെ മനുഷ്യരും ഓർമ്മകളും. അതെല്ലാം വിലപ്പെട്ടതാകുന്നത് ഒരു വിളിപ്പുറത്ത് അവ ഇല്ലാതാകുമ്പോഴാണ്. ആ ഇല്ലായ്മയുടെ വേദന അല്പം നേരത്തെ സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നു.
6: നിന്റെ അന്നത്തെ കുണച്ച മെസ്സേജ് കണ്ടപ്പോ എന്റെ വാശി കേറി വന്ന എണിഞ്ഞായി.
7: എന്തോന്ന് കുണച്ച മെസ്സേജ്?
6: നീ അയച്ചില്ലേ നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി, ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ.
7: ഈ ദേഷ്യത്തിൽ വായിച്ചാൽ നിനക്കതൊരു കുണച്ച മെസ്സേജ് ആയിട്ടേ തോന്നൂ.
6: പിന്നെ
7: എടാ ക്നാപ്പ, അതൊരു സമാധാനത്തിലേക്ക് വായിക്കണമായിരുന്നു.
6: എങ്ങനെ സമാധാനത്തില്?
7: നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ വന്ന് പഠിച്ചാ മതി, നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനെന്തായാലും ഇവിടെ വന്ന് പെട്ടു, നീയും കൂടി ഇവിടെ വന്ന് ഈ വെയിലത്ത് കിടന്ന് പുഴുക്കണ്ടെന്ന് വിചാരിച്ചാണ് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നീ അച്ഛന്റെ വാക്കും കേട്ട് പെട്ടിയെടുത്ത് ഇങ്ങോട്ട് കയറി പോന്നു. അങ്ങേർക്ക് അവിടെ കാലും കാലും കയറ്റി ടിവിയും കണ്ട് കട്ടൻ ചായ മിച്ചറും കഴിച്ചിരുന്നാ മതി, ഒരു പണിക്കും പോവാണ്ട്. പോരാ തന്നെ 4 പാടൊന്നും കടവും വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ.
0: കൂടെ പിറന്ന സഹോദരങ്ങളെയും സുഹൃത്തിനെയും മാതാപിതാക്കളെയും അവർ അരികിലുള്ളപ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരു തോന്നലുണ്ടാക്കുന്നു. ആ തോന്നലാണ് അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയെന്ന തിരിച്ചറിവാണ് പലരെയും കരയിച്ചത്. ക്ലൈമാക്സിൽ അപൂർണത അനുഭവപ്പെടുമ്പോഴും വാഴ 1 ടീമിന്റെയും വാഴ 2 ടീമിന്റെയും സമാഗമത്തിലൂടെ 3-ാം ഭാഗത്തിലേക്കുള്ള സൂചന നൽകിയാണ് സിനിമ അവസാനിക്കുന്നത്. വാഴ 1 ടീമിന്റെ സർപ്രൈസ് എൻട്രിയാണ് ക്ലൈമാക്സ്.
8: പഞ്ച്.
9: എന്നാലും അന്ന് അവളുടെ ഇക്കാൻ വരെ നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് അടിച്ചിട്ട്?
6: അതൊക്കെ അടിച്ചിട്ട്
10: പിന്നെ നാല് പേരെയും കൂടെ നീ ഒന്ന് ഒറ്റയ്ക്ക് അടിച്ച.
11: സത്യം പറയടാ, അന്ന് വേറെ ആരും ഉണ്ടായിരുന്നു നിന്റെ കൂടെ.
6: അതാര്? അതൊക്കെ ഉണ്ട്.

സിനിമാ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഈ പെനാനെ ഒരു പൂ തരാമോ എന്ന പാട്ടാണ്. അതിനും അനുയോജ്യമായൊരിടം വാടാ ടൂവിൽ ആവശ്യമായിരുന്നു. വാടാ ടൂ അവസാനിക്കുമ്പോൾ പ്രേക്ഷകൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റും ഈ പാട്ടിന് കൂടിയുണ്ട്. മാത്രമല്ല 9 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉള്ള സിനിമ കൂടിയാണ് വാടാ ടൂ. സിനിമയിലെ ഓരോ പാട്ടുകളും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കൃത്യമായി പ്ലേസ് ചെയ്തു എന്നതാണ് ഓരോ പാട്ടുകളുടെ വിജയം. സിനിമ ഫോർ എ സൊസൈറ്റൽ ചേഞ്ച് എന്ന കാഴ്ചപ്പാടാണ് വാഴ ടു ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് മലയാളത്തിനും മലയാള പ്രേക്ഷകർക്കും നൽകുക. കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് ഇന്നലകളിൽ ഒരു ചിത്രത്തെ വിശേഷിപ്പിക്കാമെങ്കിൽ അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. വാഴ ടു എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ക്ലാബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 ആയിട്ടുണ്ട്. നല്ലൊരു ദിവസമാണല്ലേ, നല്ലൊരു വ്യാഴാഴ്ച ദിവസമാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്, പല ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന സമയമാണല്ലേ. അപ്പോ ഈ ഒരു ടൈമിൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളും അറിവുകളും ഒക്കെ പങ്കുവെക്കാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ വീട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം തോന്നുകയാണ്, ഉടൻ എഴുന്നേറ്റ് മറ്റൊരു മുറിയിലേക്ക് നടക്കുന്നു. അവിടെ എത്തിയതും ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും, ശരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത്. കുറച്ചു നേരം ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല, ഒടുവിൽ വന്ന വഴിയെ തിരിച്ചു നടക്കുമ്പോ കാര്യം ഓർമ്മ വരികയും ചെയ്യും. ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്തവര് കുറവായിരിക്കും അല്ലെ. പ്രായഭേദം വന്നേ പലർക്കും സംഭവിക്കുന്ന ഈ ചെറിയ മറവിക്ക് പിന്നില് തലച്ചോറിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട രസകരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഇതിനെ നമ്മുടെ ശാസ്ത്ര ലോകം വിളിക്കുന്നത് ഡോർവേ എഫക്ട് എന്നാണ് കേട്ടോ. എന്താണ് ഈ ഒരു ഡോർവേ എഫക്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ തൊട്ടു മുൻപ് മനസ്സിലുണ്ടായിരുന്ന കാര്യം പെട്ടെന്ന് ഓർമ്മയിൽ വന്ന് വഴുതി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡോർവേ എഫക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മേശപ്പുറത്ത് നിന്ന് പേന എടുക്കാനായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുകയാണ്, മറ്റൊരു മുറിയിൽ എത്തുമ്പോൾ പേനയുടെ കാര്യം മറന്നു പോകുന്നു. അവിടെ കാണുന്ന മറ്റൊരു വസ്തുവിലേക്കോ പുതിയൊരു കാര്യത്തിലേക്കോ ശ്രദ്ധ മാറുന്നതോടുകൂടി ആദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം താൽക്കാലികമായിട്ട് ഓർമ്മയിൽ നിന്ന് മാറി നിൽക്കാം. ഇവിടെ വാതിൽ കടന്നതുകൊണ്ട് മാത്രം ഓർമ്മ മായുന്നതല്ല, ചുറ്റുപാടുകൾ മാറുന്നതും ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് തിരിയുന്നതും തലച്ചോറ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും എല്ലാം ഇതില് ഒരു പങ്ക് വഹിച്ചേക്കാം. നമ്മൾ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും തലച്ചോറ് നിരന്തരം ക്രമീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും മനസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ ചുറ്റുപാടുകൾ മാറുന്നുണ്ട്, പുതിയ കാഴ്ചകളും അതുപോലെ ശബ്ദങ്ങളും ശ്രദ്ധ പിടിച്ചു പറ്റാം. ഇതിനൊപ്പം നേരത്തെ മനസ്സിലുണ്ടായിരുന്ന ചെറിയൊരു കാര്യം താൽക്കാലികമായിട്ട് ഓർമ്മയിൽ നിന്ന് പിന്നിലേക്ക് മാറിയേക്കാം. നമ്മൾ ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ കൂടുതൽ എക്സ്പ്രസീവ് ആകാം. ചെയ്യാനായിട്ടുള്ള ജോലികള്, ഫോണിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജുകള്, വീട്ടിലെ കാര്യങ്ങള്, നാളത്തെ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുള്ള നിരവധി ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം ഓർത്തു വെക്കാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാം. ഇനി മറ്റൊരു മുറിയിൽ എത്തിയപ്പോ എന്തിനാണ് വന്നത് എന്ന് മറന്നുപോയവര് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. തിരികെ പഴയ മുറിയിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വരും. ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ട സൂചനകളാകാട്ടോ. ആദ്യം ആ കാര്യം ചിന്തിച്ചിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെയുള്ള കാഴ്ചകളോ വസ്തുക്കളോ പഴയ ചിന്തയെ വീണ്ടും ഓർമ്മയിൽ എത്തിക്കാനായിട്ട് സഹായിച്ചേക്കാം. അടുക്കളയിൽ വെള്ളം എടുക്കാനാണ് പോയതെന്ന് മറന്നുപോയിന്നിരിക്കട്ടെ, തിരിച്ചു വന്ന് മേശയ്ക്കരികിൽ നിൽക്കുമ്പോൾ വെള്ളക്കുപ്പി കാണുന്നതോടുകൂടി കാര്യം ഓർമ്മ വന്നേക്കാം. ഇനി എല്ലാ മറവിക്കും കാരണം ഡോർവേ എഫക്ട് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡോർവേ എഫക്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങളിലെ വ്യത്യസ്ത റിസൾട്ട് ആണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2014 മെമ്മറി എന്ന ഗവേഷണ ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനം ഈ പ്രതിഭാസത്തെ കുറിച്ച് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 2021 BMC സൈക്കോളജി ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പഠനത്തിൽ വെർച്വൽ റിയാലിറ്റിയും വീഡിയോയും യഥാർത്ഥ ചലനവും ഉൾപ്പെടുത്തിയിട്ട് 4 പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ പരീക്ഷണങ്ങളിലും വാതിൽ കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറവി വ്യക്തമായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഒരേ സമയം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിൽ മറവി കൂടുതൽ എക്സ്പ്രസീവ് ആകാനായിട്ടുള്ള സാധ്യത കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡോർവേ എഫക്ട് ആണ് മറവിയുടെ ഏക കാരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ ശ്രദ്ധക്കുറവ്, ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രമം, ചുറ്റുപാടുകളിലെ മാറ്റം എന്നിവയും ഇതിലെ സ്വാധീനം ചെലുത്താവുന്ന ഒന്നാണ്. ഇനി മറവി കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ, പോകുന്നതിന് മുൻപായിട്ട് കാര്യം മനസ്സിലാവർത്തിക്കുക, അതായത് റിപ്പീറ്റ് ചെയ്യുക. മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുന്നതിന് മുൻപ് എന്തിനാണ് പോകുന്നത് എന്ന് സ്വയം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. അതുപോലെ ഒരേ സമയം പല കാര്യങ്ങളും ചിന്തിക്കാതിരിക്കുക. ഒരു ചെറിയ കാര്യം ചെയ്യാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ മറ്റ് ചിന്തകളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് മാത്രമല്ല, ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മരുന്ന് കഴിക്കേണ്ട സമയം, എടുക്കേണ്ട സാധനങ്ങൾ, ചെയ്യാനായിട്ടുള്ള ജോലികൾ എന്നിവ കുറിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് മറവി കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഫൈനലി ഈ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പഴയ സിറ്റുവേഷൻ ഒന്ന് ഓർത്തെടുക്കുക. തൊട്ടു മുൻപ് എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതും എന്താണ് ചിന്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ആവശ്യമെങ്കിൽ പഴയ മുറിയിലേക്ക് തിരിച്ചു പോകുന്നതും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഒരു മുറിയിലേക്ക് വന്നത് എന്ന് മറന്നു പോകുന്നത് മാത്രം ഓർമ്മശക്തി തകരാറിലായതിന്റെ ഒരു സൂചനയല്ല. എന്നാൽ മറവി പതിവായിട്ട് വർദ്ധിക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഡെഫിനറ്റ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു വാസ് റിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിയിലുള്ളപ്പോൾ
1: കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ബ്രേക്ക്. നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം ചൂടോടുകൂടി കഴിക്കാനായിട്ട് കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെയില്ലാല്ലേ. നല്ല ചൂട് ചോറും സാമ്പാറും പരിപ്പും പപ്പടവും ഒക്കെ ചേർത്തിട്ടൊരു അടിപൊളി ഊണ് കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ആ രുചി നാവിൽ നിന്ന് പോകില്ലാല്ലേ. ഊണ് മാത്രമല്ല ബിരിയാണി ആയാലും ഇത് തന്നെയായിരിക്കും അനുഭവം. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ബാക്കി വന്ന ചില ഭക്ഷണങ്ങൾ രാത്രിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം പിറ്റേന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രുചി അല്പം കൂടിയില്ലേ എന്ന് തോന്നാറുണ്ടോ? അതിന് പിന്നിലെ ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇന്ത്യയിലും ലോകത്തുടനീളമുള്ള പാചക രീതികളുടെ പ്രത്യേകതയാണ് ബാക്കി വന്ന ഭക്ഷണങ്ങൾ തൊട്ടടുത്ത ദിവസം കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ. കറികൾ, ബിരിയാണി തുടങ്ങിയിട്ടുള്ള പതിയെ പാകം ചെയ്തെടുക്കുന്ന സ്റ്റൂ, ഗ്രേവി, മാരിനൈഡുകൾ ഇവയിലെല്ലാം രാത്രി കാലങ്ങളിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിന്റെ ചേരുവകളെല്ലാം നന്നായിട്ട് കൂടി ചേർന്ന് കൂടുതൽ ടേസ്റ്റി ആവുന്നുണ്ട്. ചൂടോടുകൂടി തയ്യാറാക്കുന്ന വിഭവം തണുത്തു കഴിഞ്ഞ് അതിന്റെ ബാക്കി ഭാഗം നാളത്തേക്കായിട്ട് മാറ്റിവെക്കുന്ന സമയത്ത് അതിലെ ചേരുവകൾ വീണ്ടും തമ്മിൽ സമ്പർക്കം ഉണ്ടാകുന്നുണ്ട്. പച്ചക്കറികൾ, മാംസം എന്നിവയിൽ നിന്നുള്ള നീര്, കറിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മസാല, രുചി കൂട്ടുകൾ, എണ്ണ എന്നിവ കൂടുതൽ

അഭിഭവത്തില് പരന്നു പിടിക്കും. മാത്രമല്ല വീണ്ടും ഇവ ചൂടാകുമ്പോൾ ഇതിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, മസാല എന്നിവയിൽ നിന്നുള്ള ആ ഒരു സ്മെല്ലും മറ്റു പോഷകങ്ങളും വീണ്ടും അതിലേക്ക് പുറന്തള്ളും. ഇതോടുകൂടി മികച്ച മണവും രുചിയും അതേ ഭക്ഷണത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ഗ്രേവികളിലും മറ്റും പല ചേരുവകൾ ഉണ്ടെങ്കിലും രുചികൾ വ്യത്യസ്തമായിട്ട് നിൽക്കാതെ ചേർന്ന് നിൽക്കുമെന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് കേട്ടോ. അതുപോലെ ഇന്ത്യൻ കറികൾ, മസാലകളും മുളകും ചേർത്ത വിഭവങ്ങള്, മാംസാഹാരങ്ങൾ എന്നിവയ്ക്കാണ് ഇത്തരത്തിൽ രുചിയേറുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ. പയറുവർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ള വിഭവങ്ങളാണെങ്കിൽ ഇവ മസാല ചേർത്ത വെള്ളം പിടിച്ചെടുക്കുകയും ഗ്രേവി കൂടുതൽ രുചികരമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ബിരിയാണിയിൽ അത് തയ്യാറാക്കുന്ന വിധം അനുസരിച്ചാകും പിറ്റേ ദിവസം കഴിക്കുന്ന രുചി. എല്ലാ ഭക്ഷണ സാധനങ്ങളും അടുത്ത ദിവസം കഴിക്കുമ്പോൾ കൂടുതൽ രുചികരമായിട്ട് തോന്നണമെന്നില്ല. പൊരിച്ച ഭക്ഷണങ്ങൾ തണുത്തു കഴിഞ്ഞാൽ തന്നെ ക്രിസ്പിനെസ് നഷ്ടമാകുന്നുണ്ട്. മാത്രമല്ല പച്ചക്കറികളിലെ ചിലതിന് അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നാം. ചിലതൊന്നുകൂടി ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ചീത്തയായിട്ട് പോകാനായിട്ടും കാരണമാകുന്നുണ്ട്. ബാക്കി വെക്കുന്ന ഭക്ഷണം ചൂടാകുമ്പോൾ അതിനുള്ളിൽ നിന്നും മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സുഗന്ധം ഉണ്ടാകും. ഒരു വിഭവം കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ഗ്രന്ഥികൾക്ക് അതിലൂടെ ലഭിക്കുന്ന അനുഭവം, ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുമാണ് രുചി കൂടിയതായിട്ട് തോന്നുന്നത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വീട് റിനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

ചാനു കേട്ടോ. ചെക്ക് എവിടേക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? കൂടെയുള്ളത് RJ അനാമിക. വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൈലറ്റും എയർ ട്രാഫിക് കൺട്രോളും തമ്മിൽ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. വിമാനത്തിന്റെ സ്ഥാനം, ഉയരം, യാത്രയുടെ ദിശ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് കൈമാറുന്നതിനൊപ്പം തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ അറിയാനായിട്ടും പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സ്ക്വാക് കോഡ്. 4 അക്കങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കോഡുകൾ വിമാനത്തിനുള്ളിലെ പ്രത്യേക ഉപകരണമായിട്ടുള്ള ട്രാൻസ്പോണ്ടർ വഴിയാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കൈമാറുന്നത് കേട്ടോ. വിമാനത്തിന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ തിരിച്ചറിയാനായിട്ട് ഈ സംവിധാനം സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യയുടെ AI-2030 വിമാനത്തിന് ജയ്പൂരിൽ എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. വിമാനത്തിൽ ഹൈജാക്കിംഗ് ഭീഷണി ഉണ്ടെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് വിമാനം വഴി തിരിച്ചുവിട്ടത് കേട്ടോ. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം വിമാനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള SWAC-7500 എന്ന കോഡാണ് സുരക്ഷാ സംവിധാനങ്ങളെ ജാഗ്രതയിലാക്കിയിട്ടുണ്ടായിരുന്നത്. വിമാനം സുരക്ഷിതമായിട്ട് ജയ്പൂരിൽ ഇറക്കുകയും യാത്രക്കാരെയും ജീവനക്കാരെയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി വിമാനത്തിന് യാത്ര തുടരാനായിട്ടുള്ള ഒരു പെർമിഷൻ ലഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുകയോ വിമാനത്തിന്റെ നിയന്ത്രണത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ നടക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് സാധാരണയായിട്ട് 7500 കോഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത്തരം മെസ്സേജ് ലഭിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികൃതര് സാഹചര്യം ഗൗരവമായിട്ട് പരിഗണിക്കുകയും ആവശ്യമായിട്ടുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ 7500 കോഡ് ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം വിമാനം യഥാർത്ഥത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടുവെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ വിമാനയാത്രക്കിടെ പൈലറ്റിന് എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് റേഡിയോ വഴി ആശയവിനിമയം നടത്താനായിട്ട് കഴിയുന്നില്ലെന്ന് കരുതുക. റേഡിയോ സംവിധാനത്തിലെ തകരാറോ മറ്റെന്തെങ്കിലും റീസൺസ് കാരണം ബന്ധം നഷ്ടപ്പെട്ടാൽ അത് അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിലാണ് 7600 എന്ന സ്വാഗ് കോഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോഡ് ലഭിക്കുകയാണെങ്കിൽ വിമാനവും എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമുണ്ടെന്ന് അധികൃതർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് വിമാനത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്കും ലാൻഡിങ്ങിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇനി വിമാനത്തിൽ ഗുരുതരമായിട്ടുള്ള സാങ്കേതിക തകരാറ്, തീപിടുത്തം, മറ്റ് എമർജൻസി പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൈലറ്റിന് 7700 എന്ന കോഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് പൊതുവായിട്ടുള്ള അടിയന്തര അവസ്ഥയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ്. വിമാനത്തിന് അടിയന്തര സഹായം ആവശ്യമുണ്ടെന്ന് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം മെസ്സേജ് ലഭിക്കുകയാണെങ്കിൽ വിമാനത്തിന്റെ സിറ്റുവേഷൻ വിലയിരുത്തി ആവശ്യമായിട്ടുള്ള സഹായവും മുൻഗണനയും നൽകാനായിട്ട് അധികൃതർക്ക് കഴിയുന്നുണ്ട്. എന്നാൽ എല്ലാ അടിയന്തര സിറ്റുവേഷൻസിലും ഒരേ നടപടിക്രമമായിരിക്കണമെന്നില്ല. പ്രശ്നത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് തുടർ നടപടികൾ ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ സിനിമകളിലും ഈ വാർത്തകളിലും വിമാനം അപകടത്തിലാകുന്ന സമയത്ത് പൈലറ്റ് മെയ്ഡേ എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയാമോ? വിമാനത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണി ഉണ്ടാവുകയും അടിയന്തര സഹായം ആവശ്യമായിട്ട് വരികയും ചെയ്യുന്ന സിറ്റുവേഷൻസിൽ റേഡിയോ ആശയവിനിമയത്തിലൂടെ യൂസ് ചെയ്യുന്ന ഇന്റർനാഷണൽ ഡിസാസ്റ്റർ വാർണിംഗ് ആണ് മേ ഡേ എന്ന് പറയുന്നത്. ജീവന ഭീഷണിയുള്ള അടിയന്തര സിറ്റുവേഷൻസ് അറിയിക്കാനായിട്ടാണ് ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് സ്ക്വാക് കോഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. സ്ക്വാക് കോഡ് ട്രാൻസ്പോണ്ടർ വഴി കൈമാറുന്ന സംഖ്യാ സന്ദേശമാണെങ്കിൽ മേ ഡേ റേഡിയോ വഴി ശബ്ദത്തിലൂടെ അറിയിക്കുന്ന ഒരു ദുരന്ത സന്ദേശമാണ് കേട്ടോ. ഈ കോഡുകൾ ശരിക്കും പറഞ്ഞാൽ പൈലറ്റിന് എങ്ങനെ സഹായകമാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ വിമാനത്തിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കൈമാറാനായിട്ട് എപ്പോഴും സാധിക്കണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേക കോഡുകൾ വഴി പ്രശ്നത്തിന്റെ സ്വഭാവം വേഗത്തിൽ അറിയിക്കാനായിട്ട് കഴിയും. എന്നാൽ കോഡുകൾ മാത്രം അടിസ്ഥാനമാക്കിയല്ല വിമാനത്തിന്റെ സുരക്ഷാ നടപടികൾ തീരുമാനിക്കുന്നത്. പൈലറ്റിന്റെ മെസ്സേജ്, വിമാനത്തിന്റെ സ്ഥിതി, ലഭ്യമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്നിവ വിലയിരുത്തിയാണ് അധികൃതർ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആകാശത്ത് ആയിരക്കണക്കിന് അടി ഉയരത്തിൽ സഞ്ചരിക്കുന്ന വിമാനത്തിന് ഓരോ നിമിഷവും പ്രധാനമാണ്. ഓരോ മൊമെന്റും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും വ്യോമയാന സുരക്ഷയിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒന്നുകൂടിയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഡിസ്ചാർജായി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: Classic hits of the hour.

എസിയിലെ യാത്രയും ആധുനിക സൗകര്യങ്ങളുമാണോ പ്രധാനം, അതോ കുറഞ്ഞ ചെലവിൽ ദീർഘദൂര യാത്രയാണോ ലക്ഷ്യം? ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരത്, അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളെ തമ്മിൽ വേഗം, ടിക്കറ്റ് നിരക്ക്, കോച്ചുകൾ, യാത്രാ ഫെസിലിറ്റീസ് എന്നിവയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സോ യാത്രയ്ക്ക് ട്രെയിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് കേൾക്കാം. വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ത്യൻ റെയിൽവേയിൽ യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ തലമുറ ട്രെയിനുകൾ അവതരിപ്പിച്ചു വരികയാണ്. അതിലേറെ ശ്രദ്ധ നേടിയിട്ടുള്ള രണ്ട് ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആൻഡ് അമൃത് ഭാരത് എക്സ്പ്രസ്. രണ്ടും ആധുനിക സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങളും ലക്ഷ്യമിടുന്നവയാണെങ്കിലും ഇവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഡിഫറൻ്റ് ആണ്. കൂടുതൽ വേഗത്തിലും AC സൗകര്യങ്ങളോടെയും യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ഒരു വന്ദേ ഭാരത് എന്ന് പറയുന്നത് കേട്ടോ. സാധാരണക്കാർക്ക് താരതമ്യേന കുറഞ്ഞ ചെലവിൽ ദീർഘദൂര യാത്ര സാധ്യമാക്കുകയാണ് അമൃത് ഭാരതിന്റെ ലക്ഷ്യം. ഇനി വന്ദേ ഭാരതും അമൃത് ഭാരതും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് AC യാത്രാ സൗകര്യമാണ്. വന്ദേ ഭാരതിലെ AC ചെയർ കാർ, എക്സിക്യൂട്ടീവ് ചെയർ കാർ തുടങ്ങിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ദീർഘദൂര യാത്രയ്ക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പിൽ AC സ്ലീപ്പർ ബെർത്തുകളും ഉണ്ട്. എന്നാൽ അമൃത് ഭാരത് കംപ്ലീറ്റ് ആയിട്ടും നോൺ AC ട്രെയിൻ ആണ്. ജനറൽ ക്ലാസ്, സ്ലീപ്പർ ക്ലാസ് തുടങ്ങിയിട്ടുള്ള കോച്ചുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ AC സൗകര്യത്തേക്കാൾ ടിക്കറ്റ് നിരക്കിന് പ്രാധാന്യം നൽകുന്ന യാത്രക്കാർക്ക് അമൃത് ഭാരത് മികച്ചൊരു അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് പറയാം. അതുപോലെ വന്ദേ ഭാരത് സെമി ഹൈ സ്പീഡ് ട്രെയിൻ ആയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ വേഗം മണിക്കൂറിൽ 180 km ആണ്. അനുയോജ്യമായിട്ടുള്ള പാതകളിൽ മണിക്കൂറിൽ 160 km വരെ പ്രവർത്തന വേഗം കൈവരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാ റൂട്ടുകളിലും ഈ വേഗത്തിൽ ഓടുമെന്ന് അർത്ഥമില്ല. പാളങ്ങളുടെ അവസ്ഥ, സിഗ്നലിംഗ് സംവിധാനം, വളവുകൾ, മറ്റ് ട്രെയിനുകളുടെ ഗതാഗതം എന്നിവയെല്ലാം വേഗത്തെ ബാധിക്കുന്നുണ്ട്. അമൃത് ഭാരതും പരമ്പരാഗത ട്രെയിനുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട യാത്രാ സമയം ലക്ഷ്യമിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്നാൽ വന്ദേ ഭാരതിന്റെ അതേ 160 km പ്രവർത്തന വേഗം അമൃത് ഭാരതിനും ഉണ്ടെന്ന് കരുതരുത്. ഏത് ട്രെയിനാണ് വേഗത്തിൽ എത്തുക എന്നത് യാത്ര ചെയ്യുന്ന റൂട്ടിനെയും സമയക്രമത്തെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇരു ട്രെയിനുകളുടെയും ടിക്കറ്റ് നിരക്ക് ഒരുപോലെയല്ല. യാത്രാ ദൂരം, യാത്ര ചെയ്യുന്ന ക്ലാസ്, മറ്റു ബാധകമായിട്ടുള്ള നിരക്കുകൾ എന്നിവയിലെല്ലാം ടിക്കറ്റ് നിരക്കിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അമൃത് ഭാരതിലെ ജനറൽ സ്ലീപ്പർ ക്ലാസ്സുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് തങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ടിക്കറ്റ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വന്ദേ ഭാരതിലെ AC ചെയർ കാർ, എക്സിക്യൂട്ടീവ് ക്ലാസ് എന്നിവയ്ക്ക് സാധാരണ നോൺ AC യാത്രയേക്കാൾ ഉയർന്ന ചെലവ് വരുന്ന ഒന്നാണ്. വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ നിരക്കും യാത്രാ ദൂരത്തിനും ക്ലാസിനും അനുസരിച്ച് വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് മുൻപ് ഒരേ റൂട്ടിലെ ടിക്കറ്റ് നിരക്കുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അമൃത് ഭാരത് ആയിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. അതുപോലെ വന്ദേ ഭാരത് ഒരു സെൽഫ് പ്രൊപ്പൽഡ് ട്രെയിൻ സെറ്റ് ആണ്. അതായത് മുന്നിൽ ഒരു പ്രത്യേക എഞ്ചിൻ ഘടിപ്പിച്ച് എല്ലാ കോച്ചുകളെയും വലിച്ചുകൊണ്ട് പോകുന്ന പരമ്പരാഗത രീതിയല്ല ഇതിലുള്ളത്. ട്രെയിനിലെ കോച്ചുകളിൽ മോട്ടോറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വേഗം കൈവരിക്കുന്നതിൽ ഇത് മികവ് പുലർത്തുന്നുണ്ട്. അതുപോലെ അമൃത് ഭാരത് എന്ന് പറയുന്നത് പുഷ് പുൾ സാങ്കേതിക വിദ്യയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ട്രെയിനിന്റെ രണ്ടറ്റങ്ങളിലും എഞ്ചിനുകളെ ഘടിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനം വേഗം കൈവരിക്കുന്നതിലും യാത്ര കുറച്ചുകൂടി സുഗമമാക്കുന്നതിലും സഹായിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യയിലെ വ്യത്യാസം മാത്രം നോക്കി എല്ലാ റൂട്ടുകളിലും ഒരേ യാത്രാ സമയം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് വന്ദേ ഭാരതിലെ യാത്രാ സൗകര്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന നിരവധി സംവിധാനങ്ങളുണ്ട്. ഓട്ടോമാറ്റിക് വാതിലുകൾ, CCTV ക്യാമറകൾ, അടിയന്തര അലാറം, യാത്രക്കാർക്ക് ജീവനക്കാരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ടോക്ക് ബാക്ക് സംവിധാനം, മെച്ചപ്പെടുത്തിയിട്ടുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കവച് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ട്രെയിനിന്റെ സജ്ജീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ അമൃത് ഭാരതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇതിലുണ്ട്. CCTV ക്യാമറകൾ, മെച്ചപ്പെടുത്തിയിട്ടുള്ള ശുചിമുറികൾ, LED ലൈറ്റുകൾ, മൊബൈൽ ചാർജിംഗ് ഫെസിലിറ്റീസ്, USB ചാർജിംഗ് പോർട്ടുകൾ, അടിയന്തര ആശയവിനിമയ സംവിധാനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് അമൃത് ഭാരത് കുറഞ്ഞ ചെലവിലുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അടിസ്ഥാന യാത്രാ സൗകര്യങ്ങൾ അവഗണിക്കുന്നില്ല. എന്നാൽ വന്ദേ ഭാരതിലെ AC യാത്രയും പ്രീമിയം സൗകര്യങ്ങളും ഇതിൽ ലഭിക്കില്ല എന്നുള്ളതാണ് ഡിഫറൻസ്. അപ്പോ യാത്രയ്ക്ക് ട്രെയിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു കുട്ടി ബ്രേക്ക് എടുക്കാം. ടേക്ക് എ ബ്രേക്കിൽ

0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: आश्रया FM 90।

0: മെഗാ ബ്രേക്ക്.
1: ഈ പൈലറ്റുമാരുടെ വേഷം ശ്രദ്ധിച്ചിട്ടില്ലേ? വെള്ള ഷർട്ടും ഇരുണ്ട നിറത്തിലുള്ള പാൻസും തോളിലെ പ്രത്യേക വരകളുമാണ് സാധാരണയായിട്ട് അവരുടെ യൂണിഫോമിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. എന്നാലേ എന്തുകൊണ്ടാണ് പൈലറ്റുമാര് വെള്ള ഷർട്ട് ധരിക്കുന്നത്? ഇതിന് പിന്നിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ.ജെ. അനാമിക. പൈലറ്റുമാരുടെ ഇന്നത്തെ യൂണിഫോമിന് പിന്നിൽ വ്യോമയാനത്തിന്റെ ആദ്യകാല ഒരു ഹിസ്റ്ററി ഉണ്ട്. 1930s അമേരിക്കൻ വിമാന കമ്പനി ായിട്ടുള്ള പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ് പൈലറ്റുമാർക്ക് നാവിക ഉദ്യോഗസ്ഥരുടേതിന് സമാനമായിട്ടുള്ള ഒഫീഷ്യൽ വേഷം അവതരിപ്പിച്ചതോടെ ഈ രീതി കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. വെള്ള ഷർട്ടും ഇരുണ്ട നിറത്തിലുള്ള ജാക്കറ്റും തൊപ്പിയും യൂണിഫോമിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മറ്റ് വിമാന കമ്പനികളും സമാനമായിട്ടുള്ള വേഷ രീതികൾ സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് വൃത്തിയുടെയും അച്ചടക്കത്തിന്റെയും ഔദ്യോഗികതയുടെയും പ്രതീകമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടാറുള്ളത്. യാത്രക്കാരുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന പൈലറ്റുമാർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള രൂപം നൽകുന്നതിൽ യൂണിഫോമിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്ന് തന്നെ പറയാം. വിമാനത്തിലെ ജീവനക്കാരിൽ നിന്ന് പൈലറ്റുമാരെ തിരിച്ചറിയാനായിട്ടും ഈ വേഷം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പൈലറ്റുമാരുടെ ഷർട്ടിന്റെ തോളിൽ കാണുന്ന വരകള് പദവി തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സാധാരണയായിട്ട് 4 ക്യാപ്റ്റനെയും 3 ഫസ്റ്റ് ഓഫീസറെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ വരകളുടെ എണ്ണവും അർത്ഥവും വിമാന കമ്പനികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളർ സൂര്യപ്രകാശത്തിന്റെ വലിയൊരു ഭാഗം പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇരുണ്ട നിറങ്ങളെ അപേക്ഷിച്ച് ചൂട് കുറച്ച് ആഗിരണം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ പൈലറ്റുമാർ വെള്ള ഷർട്ട് ധരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൂട് കുറയ്ക്കുക മാത്രമല്ല യൂണിഫോമിന്റെ പാരമ്പര്യവും പ്രൊഫഷണലിസവും കൂടിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതുപോലെ വിമാന കമ്പനികൾക്കും ജോലിയുടെ സ്വഭാവത്തിനും അനുസരിച്ച് യൂണിഫോമിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. യാത്രാ വിമാനങ്ങളിലെ പൈലറ്റുമാര് സാധാരണയായിട്ട് ഒഫീഷ്യൽ ഷർട്ടും ടൈയും ജാക്കറ്റും ധരിക്കുന്ന സമയത്ത് സൈനിക പൈലറ്റുമാരുടെ വേഷം കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ വസ്ത്രങ്ങളെ ജോലിയുടെ സ്വഭാവത്തിനും സുരക്ഷാ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് പൈലറ്റുമാര് വെള്ള ഷർട്ട് ധരിക്കുന്നത് എന്നതിന്റെ റീസണെ കുറിച്ചാണ് നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട്. ആഫ്റ്റർ എ കുട്ടി ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവേഴ്സ്.

0: മേക്കപ്പ് ബ്രേക്ക്.
1: ആകാശത്തേക്ക് കുതിച്ചുയരുന്ന റോക്കറ്റുകളുടെ ദൃശ്യങ്ങൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും അല്ലെ. വിക്ഷേപണത്തിന്റെ തുടക്കത്തിൽ റോക്കറ്റ് മുകളിലേക്ക് ഉയരുകയും പിന്നീട് പതുക്കെ ഒരു വശത്തേക്കും ചെരിഞ്ഞ് വളഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്പേസിലേക്ക് പോകാനായിട്ടാണെങ്കിൽ റോക്കറ്റിന് നേരെ മുകളിലേക്ക് പറന്നാൽ പോരെ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരുന്നൊരു ഡൗട്ടാണ്. എന്നാൽ ഇതിന് പിന്നിൽ രസകരമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. അതിനെ കുറിച്ച് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. സ്പേസിലേക്ക് എത്തുക മാത്രമല്ല റോക്കറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കണമെങ്കിൽ നിശ്ചിത ഉയരത്തിനൊപ്പം വലിയൊരു വേഗവും നേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റോക്കറ്റിന്റെ സഞ്ചാരപാതയിലെ ഈ ഒരു മാറ്റം വരുത്തുന്നത് കേട്ടോ. അതുപോലെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് അത് ആദ്യഘട്ടത്തിൽ മുകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഭൂമിയുടെ ഗ്രാവിറ്റിയെ മറികടന്ന് ഉയരത്തിൽ എത്തുകയാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് തന്നെ പറയാം. തുടർന്ന് റോക്കറ്റ് ക്രമേണ ഒരു വശത്തേക്ക് തിരിഞ്ഞ് വളഞ്ഞ പാതയിലൂടെ മുന്നോട്ട് പോകും. കാരണം ഉപഗ്രഹത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായിട്ട് ഉയരത്തിലെത്തിയാൽ മാത്രം പോരാ, ഭൂമിക്ക് സമാന്തരമായിട്ടുള്ള ദിശയിലും ആവശ്യമായിട്ടുള്ള വേഗം നേടണം. നേരെ മുകളിലേക്ക് മാത്രം സഞ്ചരിച്ചാൽ ഈ വേഗം ആവശ്യത്തിന് ലഭിക്കില്ല. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുന്ന ഉപഗ്രഹങ്ങൾ മണിക്കൂറിൽ ഏകദേശം 28,000 km വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ വേഗമാണ് അവയെ ഭൂമിയിലേക്ക് നേരിട്ട് വീഴാതെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്ന് എന്ന് പറയുന്നത് കേട്ടോ. ഇനി റോക്കറ്റ് നേരെ മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കുകയാണെങ്കിൽ, നേരെ മുകളിലേക്ക് മാത്രം സഞ്ചരിച്ചാൽ ആവശ്യമായിട്ടുള്ള ഭ്രമണ വേഗം നേടാതെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്താനായിട്ട് കഴിയില്ല. ഇന്ധനം തീരുന്ന സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിന്റെ ചലനത്തെ ബാധിക്കുന്ന ഒന്നാണ്. ആവശ്യമായിട്ടുള്ള വേഗം കൈവരിച്ചിട്ടില്ലെങ്കിൽ റോക്കറ്റ് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, റോക്കറ്റിന്റെ സഞ്ചാരപാത കൃത്യമായിട്ട് ക്രമീകരിക്കുന്നത് ഇന്ധനം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ കണക്കിലെടുത്ത് റോക്കറ്റിന്റെ ദിശ ക്രമേണ മാറ്റുന്ന രീതിക്ക് ഗ്രാവിറ്റി ടേൺ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ രീതിയിൽ റോക്കറ്റിന്റെ ദിശ നിയന്ത്രണ വിധേയമാക്കി മാറ്റാനായിട്ട് കഴിയും. അനാവശ്യമായിട്ടുള്ള ദിശ മാറ്റങ്ങൾ കുറയ്ക്കുന്നതിലൂടെ ഇന്ധനത്തിന്റെ ഉപയോഗവും റോക്കറ്റിന് അനുഭവപ്പെടുന്ന ചില ബലങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്തുണ്ടല്ലോ, റോക്കറ്റിന് വായുവിന്റെ പ്രതിരോധം നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഈ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ വായുവിന്റെ സാന്ദ്രത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റോക്കറ്റിന്റെ വേഗവും സഞ്ചാരപാതയും കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അന്തരീക്ഷത്തിലൂടെയുള്ള യാത്രക്കിടയിൽ റോക്കറ്റിന് അനുഭവപ്പെടുന്ന ബലങ്ങൾ സുരക്ഷിതമായ പരിധിയിൽ നിലനിർത്തുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് റോക്കറ്റ് ഏത് ദിശയിലേക്ക് എപ്പോൾ തിരിയണം എന്നത് മുൻകൂട്ടി കണക്ക് കൂട്ടിയാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അതുപോലെ റോക്കറ്റ് എത്തിക്കേണ്ട ഉപഗ്രഹത്തിന്റെ ലക്ഷ്യസ്ഥാനം, ആവശ്യമായിട്ടുള്ള ഭ്രമണപഥം, റോക്കറ്റിന്റെ രൂപകൽപ്പന തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിച്ചാണ് സഞ്ചാരപാത ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ചില ദൗത്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പാതകളും ആവശ്യമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ റോക്കറ്റ് വളഞ്ഞു പോകുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് എത്തിക്കുന്നതിനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണത്. അപ്പോ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് വിക്ഷേപിക്കുന്നതിന് പകരം വളഞ്ഞ രീതിയിൽ വിക്ഷേപിക്കുന്നതിന്റെ റീസൺ ആണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, വീട്ടില് പൂച്ചയെ വളർത്തുന്നതും അതിനെ ഓമനിക്കുന്നതും പലർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ലോകത്തിന്റെ ഈ ഒരു ഭാഗത്ത് പൂച്ചകളെ കൊണ്ടുവരുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. അതായത് പൂച്ച അവിടെ കയറാനായിട്ട് അനുവാദമില്ല എന്ന് തന്നെ അർത്ഥം. അത് ഏത് സ്ഥലമാണെന്നറിയണ്ടേ? നോർവേയുടെ ഭാഗമായിട്ടുള്ള സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലാണ് ഈ ഒരു രസകരമായിട്ടുള്ള നിയമം ഉള്ളത് കേട്ടോ. പൂച്ചകളോടുള്ള ഇഷ്ടക്കുറവല്ല ഇതിനു പിന്നിലെ, മറിച്ച് അവിടുത്തെ പ്രകൃതിയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയാം. ആർട്ടിക് മേഖലയിലുള്ള നോർവേയുടെ ദ്വീപ സമൂഹമാണ് സ്വാൽബാർഡ് എന്ന് പറയുന്നത് കേട്ടോ. മഞ്ഞു മൂടിയിട്ടുള്ള ഭൂപ്രകൃതിയും അതിശൈത്യവും അപൂർവമായിട്ടുള്ള വന്യജീവികളുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്നൊക്കെ പറയാം. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ലോങ് ഇയർ ബിൻ ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും വളർത്തു മൃഗങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും ഈ ഒരു സ്വാൽബാർഡിൽ അവയെ കൊണ്ടുവരുന്നതിന് പ്രത്യേകമായിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പൂച്ചകളെയും ഫെരറ്റുകളെയും ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് അനുവാദമില്ല എന്നുള്ളതാണ് സത്യം. ഈ പൂച്ചകളെ നിരോധിക്കാനായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം പൂച്ചകൾ എന്ന് പറയുന്നത് മികച്ച വേട്ടക്കാരാണ്. ചെറിയ പക്ഷികളെയും മറ്റു ചെറു ജീവികളെയും പിടികൂടാനായിട്ടുള്ള അവയുടെ കഴിവ് സ്വാൽബാർഡിലെ പ്രകൃതിക്ക് ഭീഷണിയാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ തനതായിട്ടുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് പൂച്ചകളെ കൊണ്ടുവരുന്നത് കൺട്രോൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വാൽബാർഡിൽ ധാരാളം കടൽ പക്ഷികൾ പ്രജനനത്തിനായിട്ട് എത്താറുണ്ട് കേട്ടോ. ഇവയുടെ മുട്ടകളും കുഞ്ഞുങ്ങളും മറ്റു ചെറു ജീവികളും പൂച്ചകളുടെ ആക്രമണത്തിന് ഇരയാകാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന ഭക്ഷ്യ ശൃംഖലയിലും ജീവികളുടെ സന്തുലിതാവസ്ഥയിലും മാറ്റം ഉണ്ടാകാതിരിക്കുകയാണ് നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുപോലെ ആർട്ടിക് മേഖലയിലെ പ്രകൃതിക്ക് മറ്റു പ്രദേശങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. വളരെ കുറച്ച് ജീവി വർഗങ്ങൾ മാത്രമുള്ള ഈ ഒരു പരിസ്ഥിതിയിൽ ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. സ്വാൽബാർഡിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന കരയിലെ സസ്തനികളിലെ ആർട്ടിക് കുറുക്കനും സ്വാൽബാർഡ് റെയിൻഡിയറും ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടില്ലാത്ത മറ്റൊരു വേട്ടക്കാരനെ എത്തിക്കുന്നത് പക്ഷികൾ ഉൾപ്പെടെയുള്ള തദ്ദേശീയ ജീവികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മാത്രമല്ല അതിശൈത്യവും കഠിനമായിട്ടുള്ള കാലാവസ്ഥയും കാരണം ഇവിടുത്തെ സസ്യങ്ങൾ വളരെ സാവധാനത്തിലാണ് വളരുന്നത് കേട്ടോ. പ്രകൃതിക്ക് സംഭവിക്കുന്ന ചെറിയ ആഘാതങ്ങൾ പോലും പരിഹരിക്കപ്പെടാനായിട്ട് ദീർഘകാലം വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ പുതിയ ജീവി വർഗങ്ങളെ കൊണ്ടുവരുന്നതിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ പൂച്ചകളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണത്തിന് പിന്നിലെ പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല രോഗവ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആശങ്കകളുണ്ട്. പുതിയ മൃഗങ്ങൾ എത്തുന്നതിലൂടെ അവിടുത്തെ വന്യജീവികളിലേക്ക് രോഗങ്ങൾ പടരാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് കർശനമായിട്ടുള്ള നിബന്ധനകളാണ് ഈ ഒരു സ്വാൽബാർഡിൽ നിലവിലുള്ളത് കേട്ടോ. എന്നാൽ എല്ലാ പെറ്റ് ആനിമൽസിനും ഒരേ നിയമമല്ല. ആവശ്യമായിട്ടുള്ള അനുമതികളും ആരോഗ്യ രേഖകളും നിബന്ധനകളും പാലിക്കുകയാണെങ്കിൽ നായ്ക്കളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പെർമിഷൻ ലഭിക്കാം. ചില വളർത്തു പക്ഷികള്, മുയലുകള്, ചെറിയ എലി വർഗങ്ങള് എന്നിവയ്ക്കും നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഇളവുകളുണ്ട്. പൂച്ചകൾക്കും അതുപോലെ തന്നെ വെള്ളക്കീരികൾക്ക് ഈ ഇളവ് ബാധകമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പൂച്ചകളെ നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബാൻ ചെയ്തു എന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വിചിത്രമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ നിയമത്തിന് പിന്നിലുള്ളത് ഒരു പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങളെയും അപൂർവ ജീവജാലങ്ങളെയും സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. മനുഷ്യരെ വളർത്തുന്ന മൃഗങ്ങൾ പോലും മറ്റൊരു പ്രദേശത്തെ സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതിയിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ ജീവികൾക്കും സസ്യങ്ങൾക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് സ്വാൽബാർഡിൽ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോ പൂച്ചകളെ വളർത്താനായിട്ട് അനുവാദമില്ലാത്ത ഒരു നാടിനെ കുറിച്ചാണ് നമ്മൾ ഇതാ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടത്. അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷത്തോടു കൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് നിങ്ങളുടെ സ്വന്തം ആർജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്ക് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർജെ അനാമിക സൈനിങ് ഓഫ്.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിൽ പലരും സ്നേഹമുള്ളിൽ താലൊലിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അത് വരികളായോ വാക്കുകളായോ പുറത്തേക്ക് കൊടുക്കാൻ വലിയൊരു മടിയോ ഭയമോ നമ്മളെ പിന്നോട്ട് വലിക്കും. അവർക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേറെ എടുത്തു പറയുന്നത് എന്ന് നമ്മൾ സ്വയം ന്യായീകരിക്കും. പക്ഷേ മനുഷ്യ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് കേൾക്കാനും അറിയാനുമാണ്. ഉള്ളിലെ സ്നേഹം ഉള്ളിൽ തന്നെ അടക്കി വെക്കുമ്പോൾ അത് മനോഹരമായ ഒരു പൂവിനെ വിരിയാൻ അനുവദിക്കാതെ മുട്ടിൽ തന്നെ കരിയിച്ചു കളയുന്നത് തുല്യമാണ്. നിശബ്ദമായ സ്നേഹത്തിന് സൗന്ദര്യമുണ്ടാകാം, പക്ഷേ പ്രകടിപ്പിക്കപ്പെടുന്ന സ്നേഹത്തിന് മാത്രമേ ഒരു ഹൃദയത്തെ ഉണർത്താനും തഴുകാനുമുള്ള കഴിവുള്ളൂ. മൗനം എപ്പോഴും പ്രണയത്തിൻ്റെ അടയാളമല്ല, ചിലപ്പോൾ അത് അനുഭവപ്പെടാത്ത സ്നേഹത്തിൻ്റെ നെടുവീർപ്പുകൾ മാത്രമായി മാറിയേക്കാം.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ പലപ്പോഴും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു ശരിയായ സമയത്തിനായി കാത്തിരിക്കാറുണ്ട്. നാളെ പറയാം, അടുത്ത ആഴ്ച പറയാം, അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം വരട്ടെ എന്ന് കരുതുന്നു. എന്നാൽ കാലം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല എന്ന സത്യം നമ്മളെല്ലാം മറന്നുപോകുന്നു. നമ്മൾ പ്രകടിപ്പിക്കാൻ മടിച്ച സ്നേഹവും പറയാൻ മാറ്റിവെച്ച മനോഹരമായ വാക്കുകളും മനസ്സിൽ ശേഷിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ആ വ്യക്തി നമ്മിൽ നിന്ന് ഏറെ ദൂരേക്ക് നടന്നു പോയിട്ടുണ്ടാവുക. കല്ലറകളിൽ കൊണ്ടുവയ്ക്കുന്ന 1000 റോസാപ്പൂക്കളേക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് നൽകുന്ന ഒരു ചെറിയ പുഞ്ചിരിക്കും നല്ലൊരു വാക്കിനും. ആ വൈകിപ്പോയ തിരിച്ചറിവിൽ പിന്നീട് കണ്ണീരൊഴുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ്. ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മുടെ ഉള്ളിലെ അനുരാഗവും സ്നേഹവും അവരിലേക്ക് എത്തിക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പ

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൽ മാത്രമല്ല സൗഹൃദങ്ങളിലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കാറുണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ, അവന് എന്നെ അറിയാമല്ലോ എന്ന് കരുതി നമ്മൾ പലപ്പോഴും ആ ചേർത്ത് പിടിക്കലുകൾ ഒഴിവാക്കും. സങ്കടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴും ഒരു ഫോൺ കോളിലൂടെയോ വരികളിലൂടെയോ നീ എൻ്റെ ലൈഫിൽ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് കൂട്ടുകാരോട് പറയാൻ നമ്മളെല്ലാവരും മടിക്കുന്നു. ആൺ സൗഹൃദങ്ങളാകട്ടെ, ഇത്തരം വൈകാരികമായ വാക്കുകൾ പറയാൻ വലിയൊരു അനാവശ്യമായ നാണം നമ്മളെ തടയാറുണ്ട്. എന്നാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആ ഒരു കൂട്ടുകാരനോട് എനിക്ക് നീല്ലാതെ പറ്റില്ലടാ എന്ന് പറയുന്ന നിമിഷത്തിലാണ് ആ ഒരു ബന്ധത്തിന് ദൈവീകമായ ഒരു തലമുണ്ടാകുന്നത്. സൗഹൃദങ്ങളെ വെറും തമാശകളിൽ മാത്രം ഒതുക്കാതെ അവരോടുള്ള സ്നേഹവും ആദരവും തുറന്നു പറയുന്നത് ആ ഒരു ബന്ധത്തിൻ്റെ ആയുസ് കൂട്ടുകയുള്ളൂ. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സ്നേഹം എക്സ്പ്രസ് ചെയ്യുക എന്നാൽ വലിയ കവിതകൾ എഴുതുകയോ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി കൊടുക്കുകയോ ഒന്നുമല്ല. വളരെ സിമ്പിളായ എന്നാൽ ഹൃദയസ്പർശിയായ ചെറിയ കാര്യങ്ങളിലൂടെയും ഇതൊക്കെ സാധ്യമാണ്. ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുമ്പോൾ നീ സുരക്ഷിതമായിട്ടെത്തിയോ എന്നൊരു മെസ്സേജ് അയക്കുന്നത്, ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കി മുന്നിലേക്ക് വെച്ചു നൽകുന്നത്, തിരക്കുകൾക്കിടയിലും ഞാൻ നിന്നെ ഓർക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ചെറിയ ഫോൺ കോൾ, ഇവയൊക്കെ സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴമേറിയ പ്രകടനങ്ങളാണ്. വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നത് ഇത്തരം ചെറിയ കരുതൽ നിമിഷങ്ങളാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിൻ്റെ ഭാവമാണ് യഥാർത്ഥ സ്നേഹപ്രകടനം. അതുകൊണ്ട് തന്നെ സ്നേഹം കാണിക്കാൻ വലിയ അവസരങ്ങൾക്ക് കാത്തു നിൽക്കാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അത് പ്രകടിപ്പിച്ച് തുടങ്ങാം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ മൗനം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാമെന്നതാണ്. സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം. നമ്മൾ ഉള്ളിൽ ആയിരം പ്രണയവും കരുതലും സൂക്ഷിക്കുന്നുണ്ടാവും, എന്നാൽ അത് പുറത്ത് കാണിക്കാതിരിക്കുമ്പോൾ മറുവശത്തുള്ള വ്യക്തി ചിന്തിക്കുന്നത് നമ്മളവരെ അവഗണിക്കുകയാണെന്നാണ്. ആ അനാവശ്യ മൗനം രണ്ടുപേർക്കിടയിൽ വൻമതിലുകൾ പണിതീർത്തു. അവർക്ക് എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമില്ല എന്ന ചിന്തയിൽ നിന്ന് സംശയങ്ങളും അകൽച്ചകളും രൂപപ്പെടും. ഒരു തുറന്നു പറിച്ചിൽ കൊണ്ട് തകർക്കാവുന്ന മതിൽക്കെട്ടുകളാണ് പലപ്പോഴും മൗനം കൊണ്ട് നമ്മൾ വലുതാക്കുന്നത്. എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് സ്വയം വിശ്വസിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതനുഭവിക്കാൻ അപ്പുറത്തൊരു ഹൃദയമുണ്ട് എന്ന തിരിച്ചറിവാണ് ബന്ധങ്ങളെ ജീവനോടെ നിലനിർത്തുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധയിൽ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാ ഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സ്നേഹം തുറന്നു പറയുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന രണ്ട് ഘടകങ്ങളാണ് ഈഗോയും നിരസിക്കപ്പെടുമോ എന്ന ഭയവും. ഞാനെന്തിന് ആദ്യം പറയണം? ഞാൻ പറഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്തകൾ പലരുടെയും സ്നേഹത്തെ ഉള്ളിൽ തന്നെ പൂട്ടിയിടുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ ലോകത്ത് ഈഗോയ്ക്കും ഭയത്തിനും ഒരു സ്ഥാനവുമില്ല. പൊളൈറ്റായിട്ട് ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഹൃദയം തുറന്നു കാണിക്കുന്നതിൽ ഒരു തോൽവിയുമില്ല, മറിച്ച് അതൊരു വലിയ ധൈര്യമാണ്. മറ്റൊരാളോട് നിങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അവിടെ ആത്മാർത്ഥമായി ആവിഷ്കരിക്കുന്നത്. ഒരുപക്ഷെ ആ സ്നേഹം തിരിച്ചു ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ലഭിക്കാതിരിക്കാം. എങ്കിൽ പോലും ഉള്ളിൽ നിഷ്കളങ്കമായ ഒരു സ്നേഹം സൂക്ഷിക്കുകയും അത് എക്സ്പ്രസ് ചെയ്തു എന്നതിൽ നിങ്ങൾക്കെന്നും അഭിമാനിക്കാം.

കാത്തു നിൽക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട ആളിലേക്ക് ഇന്ന് തന്നെ ഒരു കോൾ ചെയ്ത് നോക്കൂ. അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ കൂടെ പിറപ്പോ ജീവനായ പങ്കാളിയോ അതോ ഏറെ കാലമായി സംസാരിക്കാത്ത ഒരു സുഹൃത്തുമാകാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ലൈഫിൽ നീ ഉള്ളതിൽ ഞാൻ എന്നും സന്തോഷിക്കുന്നു എന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ മെസ്സേജ് ഒന്നയച്ചു നോക്കി അവരൊറ്റ വരി അവരുടെ ദിവസത്തെ, ചിലപ്പോൾ അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. പരസ്പരം പ്രകടിപ്പിക്കുന്ന സ്നേഹത്താൽ മാന്ത്രികമാക്കേണ്ടതാണ് നമ്മുടെ ഈ ചെറിയ ജീവിതം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശ്രേയായ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.